0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുമ്പോൾ നൽകുന്ന ദാനമാണ് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

നമസ്കാരം, ഞാൻ റിജിൽ, ലാൽ കെ എസ് ഖത്തറിന്റെ പ്രസിഡന്റ് ആണ്. റേഡിയോ സുനോ 91.7 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ലാൽ കെ എസ് മോഹൻലാൽ ഫാൻസ് ഓൺലൈൻ യൂണിറ്റ് ഖത്തറിന്റെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ.

0: This is Saif Hashmi from Ahmed Al Maghribi family. On the joyous occasion of Eid, we wish you and your loved ones peace, happiness, and prosperity. Eid Mubarak to everyone.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7.

0: listening to Radio Suno 91.7 FM.
1: Tata's favorite radio station.
0: Favorite radio station.
2: പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
3: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
2: പിന്നല്ലാതെ മാർസലെ കിട്ടിലൻ മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
4: അറുപതിൽ പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ മെയ് 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
0: ഹലോ.

0: Slip and Style Saloon Barwa wishes you Eid Mubarak.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കതർ നിങ്ങളോടൊപ്പം നീറ്റ് ജെഇഇ കോച്ചിംഗ് സിബിഎസ്ഇ ട്യൂഷൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
0: സിദ്രമോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ മെയ് 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ.
2: കാണാം ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ, മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
0: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്രമോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: BBC Atlantis Builders

ഹായ് നമസ്കാരം, ഞാൻ ആദർശ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Snow 91.7 FM.
1: Qatar's favorite radio station.
2: Favorite radio station.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: സനൂ

0: हेलो रेडियो सुनो लिसनर, दिस इज रमेश बुलचंदानी, जनरल मैनेजर ऑफ होम्स आर अस, दाइसू, कार्टर एंड ऑशकोश इन कतर, विशिंग यू ब्लेस ईद, ईद मुबारक।
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കതർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: The big, the big, biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാ സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
5: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ? ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മാപ് ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര്, വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727760 2.
7: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ Olive Suno Radio Network.
8: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
9: നമസ്കാരം, ഞാൻ ഷംന കാസിം.
10: കുറുമൊഴിയുടെ
9: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 എല്ലാ ലിസണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്.

0: National Car Company wishes you Eid Mubarak.
1: Pachamanga, pachamanga, natumavile manga.
2: Aha, inna paattum paadiyaanalle shopping-ine povunathu.
1: Pinnallade, Marseille Kittle and Mango Fest-ine povunathu.
3: Pachamanga, pachamanga.
4: പരം വെറൈറ്റി മാങ്ങകൾ മർസിയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ May 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
5: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം.
4: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
8: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
9: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
8: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
10: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
8: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
4: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. സുനോ ഈദ് മജ്ലിസ്. Al Shifa Polyclinic wishes you Eid Mubarak.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യും, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: ആലമടങ്കലമൈത്തവനല്ലേ, അഖിലത്തിനും അധിപനുമല്ലേ.
6: ഹായ്, ഞാൻ നിങ്ങളുടെ വിധു പ്രതാപ്. റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് ആശംസകൾ.

0: listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
0: Favorite radio station.
2: അബു സിദ്ര മോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ മെയ് 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ
3: കാണാം. ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ, മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
2: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്ര മോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
4: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
5: Joyalukkas, world's favorite jeweler.
6: malayaligal karigilekku veendum George kuttiyum kudumbavum.
7: njangal oru sadharana kaaranam. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയാണ്.
6: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
8: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
6: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
8: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
6: ദൃശ്യം 3 വിജയകരമായി പ്രദർശനം തുടരുന്നു.
9: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.

0: നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ
2: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയില് പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
1: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വില കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
3: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
4: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്ട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് അറ്റ് സൽവ റോഡ്.
1: ഗോൾഡൻ ഫ്ലേക്കി ഇറസിസ്റ്റിബിൾ സ്നാക്സ് ക്വാസോ ഫ്രോം ക്യൂബേക്ക്, ബേക്ഡ് ടു പെർഫെക്ഷൻ, ഫിൽഡ് വിത്ത് ഡെലിഷ്യസ് ചോക്ലേറ്റ്, എനി ടൈം സ്നാക്സ് ടൈം.
5: ആൻഡ്
1: ഗ്രാൻഡ് മോൾ ഹൈപ്പർമാർക്കറ്റ്,
6: സപ്പോർട്ടഡ് ബൈ അജ്വ നേറ്റീവ് സൂപ്പർ മാർക്കറ്റ്, ഖത്താസ് ലാർജസ്റ്റ് കളക്ഷൻ ഓഫ് ഹെൽത്തി പ്രോഡക്ട്സ് ആൻഡ് 90s സ്നാക്സ് ഐറ്റംസ്. വിസിറ്റ് ഷോറൂം അറ്റ് ബർവ വില്ലേജ് ഓർ ഷോപ്പ് ഓൺലൈൻ അജ്വ.qa.
5: ആൻഡ്
6: പാർത്താസ് ബർവ വില്ലേജ്.

0: Παρμιζάνο. Eat matchless.
1: Hi, hello, namaskaram, assalamu alaikum, eat mubarak. എല്ലാ പ്രിയപ്പെട്ട ലിസ്ണേഴ്സിനും സ്നേഹം നിറഞ്ഞ ബലി പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഇനി റേഡിയോ സിനോ 91.7 FM ഈദ് സ്പെഷ്യൽ ഷോ ആയിട്ടുള്ള ഈദ് മജ്ലിസിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ ആഷിയാണ്. ഏതുവരെ എത്തി പെരുന്നാളിന്റെ ഒരുക്കങ്ങൾ? ഞാനിങ്ങനെ രാവിലെ പള്ളിയിൽ പോയി നമസ്കാരമൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇതായിപ്പോ നിങ്ങളുമായിട്ട് കുറച്ചു നേരം ഈദ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത്. എങ്ങനെ പോകുന്നു നിങ്ങളുടെയൊക്കെ ഇത്തവണത്തെ പെരുന്നാൾ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു? എന്താണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈദ് വിഷ് ചെയ്യാനായിട്ട് മെസ്സേജ് അയക്കാം 5000 9 1 7 എന്ന നമ്പറിലേക്ക്. 5000 9 1 7. ബലി പെരുന്നാള് നമുക്ക് മുന്നിൽ വെക്കുന്നത് വെറുമൊരു ആഘോഷം മാത്രമല്ല അല്ലേ, മറിച്ച് വലിയൊരു സന്ദേശം കൂടിയാണ്. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഓരോ വലിയ പെരുന്നാളും നമ്മിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ബലി പെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു വരിയുണ്ട്. ഇബ്രാഹിം നബി തന്റെ മകൻ ഇസ്മായിലിനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ബലി നൽകാനൊരുങ്ങിയ ആ ചരിത്ര നിമിഷം വരികളാക്കിയ പാട്ട്, ഉടനെ കഴുത്തെന്റെ തറുക്കു ബാപ്പ. ആ പാടിയ ആ പഴയ വരികൾ കേൾക്കുമ്പോൾ ഇന്നും മനസ്സിലൊരു പ്രത്യേക ഭക്തിയും വികാരവും തന്നെയാണല്ലേ. ത്യാഗത്തിന്റെ ആ വലിയ കഥ പറയുന്ന, തലമുറകൾ കൈമാറി വന്ന ആ മനോഹരമായ ഗാനത്തോടെ തന്നെ നമ്മുടെ ഈദ് മജ്ലിസ് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ഒരുപാട് ഗസ്റ്റും അവരുടെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാനുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക് പറഞ്ഞുകൊണ്ട് നമുക്ക് കേൾക്കാം ഉടനെ കഴുത്തിന്റെ തറുക്കു ബാപ്പ എന്ന ഗാനം.

0: listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: Absolute Barbecue wishes you Eid Mubarak. Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. E offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: ഞാൻ നിങ്ങളുടെ മോഹൻലാൽ. റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
8: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
7: പിന്നല്ലാതെ മർസയിലെ കിട്ടിൽ ആൻഡ് മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
9: അറുപതിൽ പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ മെയ് 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
10: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
11: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
10: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
11: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
12: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രി.
7: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
13: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
7: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
13: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
7: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
14: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
2: അബു സിദ്രമോൽ വിഷസ് യു ഈദ് മുബാരക്. സനോ ഈദ് മജ്ലിസ്.
8: ഈദ് മുബാരക്, ഈദ് മുബാരക്. ഈദ് സ്പെഷ്യൽ ഷോ ഈദ് മജ്ലിസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയും എന്നോടൊപ്പം നിസയും ആണ്.
15: ഈ സമയത്ത് നമ്മളുടെ കൂടെ വളരെ സ്പെഷ്യൽ ആയ ഒരാളുകൂടി ജോയിൻ ചെയ്യാണ്. നാട്ടിലെ സ്കൂൾ കലോത്സവത്തിൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ
8: ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. സിംഗറാണ്, റൈറ്റർ ആണ്,
15: ഒരുപാട്
8: സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്.
15: കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്
8: ഡോക്ടർ അബ്ദുള്ള റഫീഖ് ആണ്. വെൽക്കം ടു ഈദ് മജ്ലിസ്.
15: അപ്പൊ എന്താണ്, എത്ര വർഷമായി ഖത്തറിലേക്ക് എത്തിയിട്ട്?
16: ഖത്തറിലെത്തിയിട്ട് 2 വർഷം ആവുന്നേ ഉള്ളൂ. ഖത്തറിൽ പുതിയതാണ്. ഈദുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ഓർമ്മകളും അതുപോലെ തന്നെ പാട്ടുകളും. ഉമ്മ എഴുതിയ പാട്ട്, എന്റെ ഉമ്മ നന്നായിട്ട് പാട്ട്
15: എഴുതും.
16: ഹസന പുൽപാടൻ.
15: ഹസന പുൽപാടൻ
16: നന്നായിട്ട് പാടുകയും ചെയ്യും. നമുക്ക് ഓത്തും പാടാനൊക്കെ ഉള്ള കഴിവൊക്കെ ഉമ്മാന്റെ അടുത്ത് നിന്ന് കിട്ടിയത്.
15: അപ്പൊ ഈദ് ഓർമ്മ എന്ന് പറയുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് ഇപ്പൊ എന്താണ്?
16: ഇതില് ഞാൻ പെരുന്നാളിന് ഹുത്തുബയും പറയും നാട്ടില്. അങ്ങനെ പള്ളിയിൽ ഹുത്തുബ കഴിഞ്ഞ് വരുമ്പോ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോഴും നമുക്ക് ഓർക്കാൻ ഇപ്പോൾ ഓർത്തിരിക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, നമ്മളെ ഉടനെ കഴുത്തിന്റെ അറുക്കുബാപ്പ എന്നുള്ള പാട്ടുണ്ട്. അത് പാടി നമ്മളിങ്ങനെ വരുമ്പോ, വണ്ടി ഓടിച്ചു വരുമ്പോ, നമ്മൾ അറിയാതെ അതങ്ങനെ കരഞ്ഞു പോകുന്നുള്ളതാണ്. അപ്പൊ ഒരു പാട്ടിന്റെ ഒരു ശക്തി, അതിന്റെ ഒരു സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു പാട്ടാണ്.
15: അപ്പൊ
16: ആ ഒരു ഓർമ്മ എപ്പോഴും നമ്മൾ മനസ്സിലാണ്. പിന്നെ നാട്ടിലാവുമ്പോഴുള്ള ഒരു വേറൊരു വൈബ്
15: തന്നെയാണല്ലോ. ഇവിടുത്തെയും
16: ഇവിടെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വീട്ടുകാരെല്ലാവരും ഉണ്ടാകുമ്പോഴുള്ള ആ ഒരു സംഗതി നമുക്ക് കിട്ടില്ല.
15: അപ്പൊ എന്തായാലും ഇവിടെ വന്നതിന് ശേഷമാണോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ?
16: അല്ല, സോഷ്യൽ മീഡിയ ഞാൻ മുമ്പ് ഡൽഹിയിലായിരുന്നു എം എ ചെയ്തിരുന്നത്, എം എ അറബിക് അവിടെ ജാമിയ മില്ലിയ ഇസ്ലാമിയിൽ. അന്നാണ് ശരിക്കും എഫ് ബിയിൽ ലൈവ് ഇട്ടുകൊണ്ടായിരുന്നു തുടങ്ങിയിരുന്നത്. കാര്യമായിട്ട് ഖുർആൻ പാരായണമാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത്, ആളുകൾ കൂടുതൽ ആവശ്യപ്പെടുന്നതൊക്കെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആയത്തുകളും കാര്യങ്ങളും ഇബ്രാഹിം നബിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടല്ലോ. അത് കേട്ട് അതിലൊരു ഗാനം, ഉമ്മ എഴുതിയൊരു ഗാനം നമുക്ക് കേൾക്കാം. ഇപ്പൊ ഇതിനെന്ന് പറയുമ്പോൾ പ്രധാനമായും ഇബ്രാഹിം നബിയുടെ ഒരു ചരിത്രവും ത്യാഗവും ഒക്കെയാണ് നമ്മൾ സ്മരിക്കുന്നത്. അവിടെ ഇബ്രാഹിം നബിയുടെ പ്രബോധനത്തിന്റെ ഒരു ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ ഞാൻ

ഇബ്രാഹിം അലൈഹിസ്സലാം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ നോക്കി ഞാൻ ഇവയൊക്കെയാണ് ആരാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവയൊക്കെ അസ്തമിക്കുന്നത് കാണുമ്പോൾ എന്നാൽ ഇവയെല്ലാം സൃഷ്ടിച്ചിട്ടുള്ള ഏകനായ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. അപ്പൊ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്റെ ഉമ്മ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇവിടെ നമ്മളൊരു ഇത് പരിപാടി നടത്തിയിരുന്നു, ആ സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് അത് അവതരിപ്പിക്കുന്നത്. അതിലെ കുറച്ച് വരികൾ പാടാം. ഈ

0: Ξενού. Eat Matchless.
1: എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. ഈദ് മജ്ലിസ് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആഷയും നിസയും ആണ്. ഞങ്ങളോടൊപ്പം ഡോക്ടർ അബ്ദുള്ള റഫീഖും ജോയിൻ ചെയ്തിട്ടുണ്ട്. സിംഗറാണ്, റൈറ്റർ ആണ്, അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷതകൾ ഉള്ള ഒരാളുകൂടിയാണ് അബ്ദുള്ള. സോ നമുക്ക് അബ്ദുള്ളയുടെ ഈദ് ഓർമ്മകളിലേക്ക് ഒന്ന് പോയാലോ.
2: വലിയ പെരുന്നാൾ വരുമ്പോ പ്രത്യേകിച്ച് നമ്മളെല്ലാരും ഉച്ചവരെ നമുക്ക് നമ്മുടെ ഈ ഇറച്ചി ആളുകൾ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കലും എല്ലാരും നമ്മുടെ അയൽവാസികളും സുഹൃത്തുക്കളും കുടുംബക്കാരും ഒപ്പം പഠിച്ചവരെല്ലാം ചേർന്ന് പാട്ടുപാടി എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി, ഇതുപോലെ നമുക്ക് പരിപാടി പാട്ടുകളായിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ യാത്രകളും ഒക്കെ നാട്ടിലും വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. പക്ഷെ ഇവിടെ ഇതുപോലെയുള്ള നമുക്ക് ഒരുപാട് ഒരുമിച്ച് ചേരാനുള്ള സൗഹൃദ കൂട്ടായ്മകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ചെറിയ രൂപത്തിൽ ആ ഓർമ്മകളൊക്കെ ഒന്ന് തട്ടി ഉണർത്തിയെടുക്കാനൊക്കെ നമുക്ക് പറ്റുന്നുള്ള.
3: ഇനി എന്താണ് മനസ്സിലൊരു പ്ലാൻ? എന്താണ് ഇപ്പൊ പല എന്താ പറയാ പല സെഗ്മെന്റ്സിലെ ലൈഫിലെ
2: സെഗ്മെന്റ്സിൽ ഞാൻ CBSEന്റെ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി മെമ്പറാണ്. ഇപ്പൊ 9th class 11th സ്റ്റാൻഡേർഡ് രണ്ട് പുസ്തകങ്ങൾ നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് പോം ഞാൻ തന്നെ
1: എഴുതിയിട്ടുണ്ട്.
2: സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരു കമ്പനി നമ്മള് സ്വന്തമായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ പോകുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ പെരുന്നാളും ഇതൊക്കെ ആകുമ്പോ പാട്ടൊക്കെ ആയിട്ട്
1: ഇതിനൊക്കെ എങ്ങനെ സമയം കിട്ടും?
2: സമയം മാനേജ് ചെയ്യാൻ കുറച്ച് പണി തന്നെയാണ്. ഇപ്പൊ റമദാൻ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇട്ടു. എല്ലാ ദിവസവും നമുക്കൊരു വാശി ഉള്ളത് പോലെ എന്തായാലും എന്ത് വന്നാലും വേണ്ടി കണ്ടന്റ് നമ്മൾ റെഡിയാക്കും. നമ്മളത് ചെയ്യുന്നുള്ള ഒരു നിർബന്ധം. എന്നിട്ട് അതിന് ക്വിസ് ഒക്കെ നടത്തിയിട്ട് ഫസ്റ്റ് കിട്ടുന്ന ആളുകൾ സമ്മാനം ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യും. അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു നിർബന്ധം നമുക്ക് ഉണ്ടായാലേ നമ്മളത് ചെയ്യുള്ളൂ.
3: തീർച്ചയായിട്ടും ലൈഫിൽ അത് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും പറ്റില്ല. അത് സാധിച്ചതിനൊരു വലിയ കൈയടി
2: മെയിൻ തന്നെ അല്ലേ? കാരണം ഒരുപാട് കഴിവുള്ള ആളുകൾ ഉണ്ടാവും, പക്ഷെ അതങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ ഉണ്ടാവും സമയം അങ്ങനെ പോയി. അപ്പൊ അത് ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുത്ത് അതിന്റെ പിന്നാലെ കൂടിയിട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലുത്.
3: ലൈഫിൽ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു തിയറി എന്താണ്, എല്ലാവർക്കും അവനവന്റേതായ ചില എന്താ പറയാ ചില മന്ത്രാസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് റൂൾസ് ഉണ്ടാവും.
2: സീറോ ഹേറ്റഡ് ആണ് ഞാൻ. അതായത് ഒരാളെടുത്തും എന്ത് ചെയ്ത ഒരാളോടും അയാളെ പിന്നെ കാണുമ്പോ വളരെ കൂളായിട്ട് അയാളോട് ഒരു പകയില്ലാതെ മീറ്റ്
1: ചെയ്യാന്നുള്ളത്.
2: ഞാൻ ജസ്റ്റ് കിടക്കുമ്പോ എനിക്ക് ഒരു മിനിറ്റ് കൊണ്ട് ഉറങ്ങാൻ
1: കഴിയും. വലിയൊരു തോട്ടം ഇപ്പൊ
3: ഒട്ടും നമ്മള് ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഉറങ്ങാൻ പറ്റുമല്ലോ. കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ എങ്ങനെയാണ്, വായനയിലൂടെയാണോ അതോ?
2: ആ വായന എനിക്ക് തോന്നുന്നു ഡിഗ്രി സെക്കൻഡ് ഇയർ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുണ്ടാവും. അതുവരെ എങ്ങനെ ചിലപ്പോൾ നമ്മൾ സിലബസ് മാത്രം പഠിക്കുന്ന കാര്യത്തിൽ ചെറുപ്പത്തിലെ എപ്പോഴും ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രിക്കും അതിന്റെ പ്രിലിയെന്ന് പറഞ്ഞാൽ രണ്ടിനും എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. റെക്കോർഡ് മാർക്കാണ്, അത് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. 98.5 എന്റെ ഡിഗ്രിന്റെ മാർക്ക്. പക്ഷെ ഔട്ട് ഓഫ് സിലബസ് വായിക്കാൻ തുടങ്ങിയത് എന്റെ ഒരു അധ്യാപകൻ ആരിഫ് സൈൻ എന്ന സാർ വന്നപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർന്ന് പുറത്തുള്ള പല കാര്യങ്ങളും പറഞ്ഞു. മറ്റേ നമ്മളെപ്പോഴും ഈ ഒരു നമ്മുടെ സിലബസിന്റെ അകത്ത് ഇങ്ങനെ വായന. അങ്ങനെയാണ് ആ വർഷം വായിച്ച എനിക്ക് തോന്നുന്നു ഡിഗ്രി സെക്കൻഡ് ഇയർ ഒരു 50 പുസ്തകം
3: വായിച്ചിട്ടുണ്ട്.
2: അങ്ങനെ വായനയിലൂടെ ഇപ്പൊ നമുക്ക് പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയ എന്ന് ശരിക്കും നമ്മളൊരു തടയുന്ന ഒരു സംഗതി തന്നെയാണ്. നമുക്ക്
3: പലപ്പോഴും രക്ഷപ്പെടാൻ പറ്റും.
2: മാക്സിമം വായിക്കാനോ അങ്ങനെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനിരിക്കുമ്പോ ഫോൺ വേറെ എവിടെയും
3: കൊണ്ടുവരും.
2: നമ്മള് പല വർക്കുകളൊക്കെ പ്രത്യേകിച്ച് ഒരു കമ്പനി റൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് സ്റ്റാഫോ മറ്റോ ആരെങ്കിലും ഒക്കെ വിളിക്കും, നമ്മളെ അടുത്ത് ഓപ്പൺ ആക്കും, അത് ക്ലിക്ക് ചെയ്താൽ പിന്നെ അങ്ങ് വേറെ നടക്കുന്നു. അതൊരു പ്രശ്നം തന്നെയാണ്. എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യാനിരിക്കുമ്പോ ഇതൊക്കെ മാറ്റി വെച്ചിട്ടിരിക്കണം. പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ
3: കഴിയും. മനസ്സിൽ പ്ലാൻ ഉണ്ടാവാൻ തോന്നുന്നു.
2: ഞാൻ എഴുത്ത് കൂടുതലായിട്ടില്ല, കുറച്ച് പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുള്ളൂ. പുസ്തകങ്ങൾ എഴുത്ത് കുറവാണ്. മുമ്പൊക്കെ പറഞ്ഞ പോലെ FB ഒക്കെ ധാരാളം എഴുതുമായിരുന്നു. ഇപ്പൊ ഫുള്ള് വീഡിയോസ് ആയി. എഴുത്തില്ലല്ലോ, കുട്ടികൾ ശരിക്കും നിരക്ഷരാണ്. വെറും ആ ഒരു നമ്മളൊരു ഫാന്റസി. മാക്സിമം വീഡിയോ, ഷോർട്ട്, റീല്. ഇപ്പൊ പല മുമ്പൊക്കെ ഒരുപാട് സംസാരിച്ചിരുന്ന ആളുകളൊക്കെ അതൊക്കെ നിർത്തിയിട്ട് ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു 1.5 മിനിറ്റ്
3: 3 മിനിറ്റ്
2: ആക്ടിങ് എന്നുള്ള എന്നാലേ നമുക്ക് ആളുകളെ പിടിച്ചിരുന്ന.
3: പക്ഷെ ഈ അടുത്ത് ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്നോ, ഇൻസ്റ്റയിലെ ആൾക്കാർ എഴുതിയിടുന്നത് വെച്ച് ഈ അടുത്ത് ഇച്ചിരി കൂടുതൽ എങ്കിലും കുറവാണ്. എന്നാലും
2: 1 മിനിറ്റിന്റെ റീൽ ഇപ്പൊ
3: 3 മിനിറ്റ് ഒരു നല്ല വീഡിയോ അല്ലെങ്കിൽ നമ്മള് നെക്സ്റ്റ്ലേക്ക് എങ്ങനെയാണല്ലോ സ്കിപ്പ് ആയി പോകുന്നത്.
1: തീർച്ചയായിട്ടും. സിംഗർ, റൈറ്റർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അങ്ങനെ ഒരുപാട് ഒരുപാട് സവിശേഷതകളുള്ള ഡോക്ടർ അബ്ദുള്ള റഫീഖ് ആണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ മെമ്പേഴ്സിനോ ഈദ് മജ്ലിസ് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. കേട്ട് കേട്ട് കൂട്ടുക.

0: wishes you happy Eid.
1: You are listening to
2: Radio Suno 91.7 FM.
3: Qatar's favorite radio station.
1: Favorite radio station.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
5: മർഹബ ദോഹ. സംതിങ് ബിഗ് ഹാസ് ജസ്റ്റ് ഓപ്പൺഡ് അറ്റ് ദോഹ സിറ്റി സെന്റർ. യുവർ ഫേവറേറ്റ് ഫാഷൻ ബ്രാൻഡ് R&B ഹാസ് ഓപ്പൺഡ് എ ന്യൂ ബിഗർ ആൻഡ് ഗ്രേറ്റർ ഫാഷൻ ഡെസ്റ്റിനേഷൻ അറ്റ് ദോഹ സിറ്റി സെന്റർ. സെലിബ്രേറ്റ് ദിസ് ഈദ് ഇൻ സ്റ്റൈൽ വിത്ത് R&B അറ്റ് ദ ന്യൂലി ഓപ്പൺ സ്റ്റോർ and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
6: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
7: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
6: മില്യണോ?
7: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
8: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
9: ഒരു കിൻഡലടിയുമായി ആന്റണി പെപ്പേ.
10: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
9: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
11: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടു കൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
9: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
2: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
12: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: റേഡിയോ സുനോ 91.7 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ.
1: You are listening to Radio Suno 91.7 FM.
2: Dada's favorite radio station.
1: Favorite radio station.
3: അബു സിദ്ര മോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ മെയ് 27, 28, 29.

0: ഒൻപത് തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ.
1: കാണാം ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ. മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
0: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്രാമോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ. ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
2: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
4: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
0: റെസ്റ്റോറന്റ് പാർട്ണർ
5: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
0: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
6: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
7: ഫ്രാട്മാ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices. Visit Bradma Wholesale Market at Selva Road.
0: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
6: And
0: Grand Mall Hypermarket,
4: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
6: And
4: പാർത്താസ് ബർവ വില്ലേജ്, ഈ ഇത് ആഘോഷിക്കാം പാർത്താസിനൊപ്പം.
8: കമേഴ്ഷ്യൽ ബാങ്ക് ഖത്തർ വിഷസ് യു എ വെരി ഹാപ്പി.
9: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ.

0: Cățănu, eat much less.
1: ഈദ് മുബാറക്ക് ഈദ് മജ്ലിസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയും നിസയും ആണ്. ഈ സമയത്ത് നമ്മളോടൊപ്പം ഒരു അതിഥി കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. സിംഗറാണ്, റൈറ്ററാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, അങ്ങനെ ഒരുപാട് ഒരുപാട് സവിശേഷതകളുമായിട്ട് ഡോക്ടർ അബ്ദുള്ള റഫീഖും ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പൊ സ്റ്റേറ്റ് ലെവലില് മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു, ആ ഒരു ഓർമ്മ, ആ ഒരു പാട്ട്.
2: സ്റ്റേറ്റ് ഞാൻ കണ്ണൂര് നടന്ന് ചേർന്ന സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിൽ പിന്നെ ഒ എം കരുവാരെ കൊണ്ട് എഴുതി മ്യൂസിക് എന്നെ പഠിപ്പിച്ചിരുന്ന കെ വി അബൂട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം ഈണം ചെയ്തൊരു പാട്ട്. അത് ഖുർആനിൽ മൂസാ നബിയുടെ ഹിദ്ര നബിയുടെ ഒരു കഥ പറയുന്നത്, അത് ആ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട്.

0: ഉമ്മ അരിക്കോട് കോളേജ് ഗവൺമെന്റ് കോളേജ് പ്രൊഫസർ ആയിരുന്നു, കഴിഞ്ഞ ദിവസം റിട്ടയർഡ് ആയി. ഉമ്മ ഒരുപാട് പാട്ട് എഴുതും, അങ്ങനെ പാടും ഒക്കെ ചെയ്യും. അപ്പൊ പിന്നെ രണ്ട് അനിയന്മാരുണ്ട്, അവരും ഇതേപോലെ തന്നെ ഒരുമിച്ചാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ
1: ചെയ്യുന്നത്.
0: മൂന്നുപേരും ഹാഫിൽ ഖുർആൻ മുഴുവനായിട്ട് കാണാതെ
1: പഠിച്ചിട്ടുണ്ട്.
0: അങ്ങനെയൊക്കെയാണ് വിശേഷം.
1: ഇനിയിപ്പൊ ഇവിടെ എന്തെങ്കിലും നെക്സ്റ്റ് ഒരു പ്ലാൻ ഒക്കെ ഉണ്ടോ? ഇവിടെ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നോ?
0: നമ്മളൊരു സ്കൂളിന്റെ ഒരു മാനേജ്മെന്റിൽ ഓൾറെഡി ഉണ്ട്, ഇപ്പൊ സ്പ്രിംഗ് ഫീൽഡ് പറഞ്ഞിട്ട്. നമ്മള് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഒരു ബിസിനസ് കൺസൾട്ടൻസി നമ്മളെ കമ്പനി ഫോർമേഷൻ അങ്ങനത്തെ ആക്ടിവിറ്റി ആണ് എന്റെ കമ്പനിയിൽ ഇപ്പൊ ഉള്ളത്. പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെ പോയാലും അവസാനം കറങ്ങി തിരിഞ്ഞ് എഡ്യൂക്കേഷൻ ഇവിടെ ഒരു സ്കൂളിൽ അറബിക്കിന്റെ ചൂടായിട്ടാണ് വന്നത്. ഇവിടെ ഒരു ഇന്ത്യൻ സ്കൂളായിരുന്നു, പിന്നെ ഞാൻ ഇപ്പൊ ഉള്ളത് ഒരു ബ്രിട്ടീഷ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഉച്ചവരെ അവിടെ പോകും, അതിനുശേഷം പിന്നെ കമ്പനിയിലേക്ക് വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മാനേജ്
1: ചെയ്യും,
0: അങ്ങനെയെല്ലാം കൂടിയാണ് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുമ്പോ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് എൻഗേജ് ചെയ്യാൻ തോന്നുന്നത്. അതിലൊക്കെ പോയാലും ഒപ്പം ഈ പാട്ടും ഈ ഖുർആൻ പാരായണവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കുള്ള ഒരു സ്കില്ലാണല്ലോ, ഡ്രോപ്പ് ചെയ്യാൻ പറ്റും
1: പാട്ടും. മാപ്പിള പാട്ടും കൂടെ
0: ഞാൻ പെരുന്നാളായിട്ട്
1: എം
0: ജി സാർ പാടിയില്ല മുമ്പത്തെ.

0: തുതിച്ചിടുന്നു, ഷറഫുറ്റ കാഴ്ച കാണാൻ കണ്ണ് തുടിച്ചിടുന്നു.
1: മനോഹരം മനോഹരം. അപ്പൊ ഒരിക്കൽ കൂടി ഈദ് മുബാരക് പറയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിനോട് എന്താ പറയാനായിട്ടുള്ളത്?
2: ലിസണേഴ്സിനോട് പറയാനുള്ളത്, നമ്മള് ഈദാണ്, ഈദിന്റെ ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയുടെ ഒരു ചരിത്രവും ഒരു ത്യാഗവും ഒക്കെയാണ്. തവക്കുൽ എന്ന് പറയും നമ്മള് സാധാരണ ഇസ്ലാമില്. എന്താ തവക്കുൽ എന്ന് പറഞ്ഞാല്, നമുക്കൊരു പിന്നെ ഒന്നിനും ഒരു പേടിയില്ലാത്ത അവസ്ഥ, എല്ലാം ദൈവത്തില് അർപ്പിക്കാൻ. ജീവിതം അങ്ങനെ മുന്നോട്ട് പോകും, പല സംഗതികളും നമുക്ക് ഫേസ് ചെയ്യാണ്ടാവും. ഇബ്രാഹിം നബി ചെറിയ കുട്ടിയും ഭാര്യയും മരുഭൂമിയിൽ നടുവിൽ ഉപയോഗിച്ച് പോകുമ്പോ ഹാജറാ ബീവി ചോദിക്കുന്നുണ്ട്, ചെറിയ കുട്ടിയാ, അല്ലാഹു അമറക ബിഹാദ യാ ഇബ്രാഹിം, അല്ലാഹു ചെയ്തിട്ട് പറഞ്ഞിട്ടാണോ താങ്കൾ ഇത് ചെയ്യുന്നത്, ഞങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച് പോണത്? അപ്പൊ ഇബ്രാഹിം നബി അതേന്ന് പറയുന്നുണ്ട്. തിരിഞ്ഞു നോക്കാൻ കഴിയുന്നില്ല, തിരിഞ്ഞു നോക്കിയാൽ പിന്നെ ചിലപ്പോൾ മനസ്സ് പതറി പോകുന്നുള്ളൂ. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു ഇച്ഛാശക്തിയാണ്. അങ്ങനെയാണ് പിന്നെ അവിടെ സംസം ഉണ്ടാവുന്നത്, ഇസ്മായിൽ കാലിട്ടടിച്ചിട്ട് സംസം ഉണ്ടാവുന്നതും. അങ്ങനെ മക്ക എന്ന് പറയുന്ന വലിയൊരു നാഗരികത ഉണ്ടായി വന്നൊക്കെ അങ്ങനെയാണ് കാലമൊക്കെ ഉണ്ടായി വന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ കൂടെ ദൈവമുണ്ട്, നമ്മൾ ഇനി ഇതിനൊക്കെ നമുക്ക് മറികടക്കാൻ കഴിയും എന്ന ആ ഒരു വിശ്വാസം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രത്യേകം ഉൾക്കൊള്ളാനുള്ളത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. സിംഗർ, റൈറ്റർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അങ്ങനെ ഒരുപാട് സവിശേഷതകളുമായിട്ട് ഡോക്ടർ അബ്ദുള്ള റഫീഖാണ് ഇത്രയും നേരം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരുന്നത്. ഈദ് മജ്ലിസിന്റെ വിശേഷങ്ങൾ ഇവിടെ തിരുന്നില്ല, അടുത്ത ഗസ്റ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. അതിനു മുൻപ് മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ. ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര് വയസ്സുൾപ്പെടെ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 7727760
2: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ Olive Suno Radio Network.
0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: എല്ലാവർക്കും എന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: listening to
1: Radio Suno 91.7 FM.
2: Qatar's favorite radio station.
0: Favorite radio station.
3: Eid Majlis, Majlis, Eid Majlis, Majlis.
4: Suno, Eid Majlis.
5: ബലിപ്പെരുന്നാളിന്റെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ഞങ്ങൾ രണ്ടുപേരുണ്ട്. നിസ്സീം ആഷയെ നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കൂടെ കുറെ മിടുക്കന്മാര് ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ ആഷയ?
6: അതെ അതെ, നമുക്ക് ഈദ് എന്ന് പറയുന്ന സമയത്ത് മാപ്പിളപ്പാട്ട് പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളാണ് ദഫുമുട്ടും അരവനമുട്ടും ഒക്കെ. അതിൽ ദഫുമുട്ട് നമ്മുടെ ഖത്തറിലെ വേദികളിൽ അവതരിപ്പിക്കുന്ന കുറച്ച് കൊച്ചു മിടുക്കന്മാരും അവരുടെ മാഷുമാണ് നമ്മളോടൊപ്പം ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളത്.
5: നമുക്ക് ഓരോരുത്തരെ വീതം പരിചയപ്പെടാം. കുറച്ചധികം മിടുക്കന്മാരുണ്ട്. ഒരു സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എന്താ പേര് എന്നൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. തുടങ്ങല്ലേ? ഹലോ, ആ ഓക്കെ, പേര് പറഞ്ഞോ.
7: മൈ നെയിം ഈസ് ആദം ബിൻ സവാദ്. ഐ എം സ്റ്റഡിയിങ് ഇൻ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ഇൻ ക്ലാസ് 5th ബി.
5: ഓക്കെ.
7: മൈ നെയിം ഈസ് മുഹമ്മദ് റയാൻ. Same class as him, 5B. I'm also studying in the same school, Ideal Indian School.
8: My name is Ayan Ahmed. I am in old MES.
5: Okay.
8: My class is 4J.
5: Oh, nalla oru kaidu eduthalle sachathile parnu adu. Okay, adutha midukku.
9: My name is Muhammad Bilal. I'm studying in Ideal Indian School. Class 5th B.
5: 5B, okay.
10: My name is Mohammed bin Sajir. My class is 5B and I'm studying in the Ideal Indian School.
5: Okay, next.
11: My name is Hazim Ahmed. I'm studying in Scholars International School. My class is 4C.
5: എപ്പോ മുതല നിങ്ങൾ ദഫ് മട്ടിലെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണോ? എങ്ങനെയായിരുന്നു? ആരെ എന്നെ കുറിച്ച് പറയാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്? അതാണ് ഞാൻ ചോദിച്ചേ. ഞാൻ തന്നെ ചൂസ് ചെയ്ത.
6: അതെന്താ അങ്ങനെ ചൂസ് ചെയ്യാൻ കാര്യം?
7: എന്റെ ഫ്രണ്ട്സ് എന്റെ ക്ലാസ്മേറ്റ് തന്നെ.
6: അപ്പൊ ഇതിൽ ആരാ ഫസ്റ്റ് ദഫ് കളിക്കണം എന്ന് ആഗ്രഹിച്ചേ? അതെന്താ കാര്യം? അതെന്താ അത്രക്ക് ഇഷ്ടമാണോ ദഫുമുട്ട്? അതെന്താ ഇഷ്ടപ്പെടാൻ കാര്യം? എന്താ വീഡിയോസ് കണ്ടതാ? ആണോ?
5: പഠിച്ചു തുടങ്ങിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? മാഷ് പാവാണോ? മാഷ് ഇങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു തരാറ്? മാഷ്
8: നല്ല
5: മാഷാണോ? എന്തൊക്കെയാ മാഷ് പറഞ്ഞു തരുന്നേ പഠിപ്പിക്കുമ്പോ? പഠിപ്പിക്കുമ്പോ എന്തൊക്കെയാ മാഷ് പറഞ്ഞു തരിക? എപ്പോഴും അത് പറയല്ലേ. കൊള്ളാം.
6: അപ്പൊ ഈ കൊച്ചു മിടുക്കന്മാരെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു മാഷ് കൂടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്, അബ്ദുൽ സലാം കൊടുങ്ങല്ലൂർ.
5: അപ്പൊ മാഷിന്റെ അടുത്ത് വിശേഷങ്ങൾ ചോദിക്കാം. കൊടുങ്ങല്ലൂരാണ് സ്ഥലം അല്ലേ? മാഷിനൊന്ന് പരിചയപ്പെടുത്താമോ ഞങ്ങൾക്ക് വേണ്ടി?
12: പരിചയപ്പെടുത്താൻ തീർച്ചയായിട്ടും. നമ്മൾക്ക് ഇങ്ങനത്തെ അവസരം തന്ന റേഡിയോക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ പിള്ളേരുമായിട്ട് ഇങ്ങനെ ഒരു രംഗത്ത് വന്ന് എത്തിപ്പെട്ടിട്ടുള്ളത്. അത് മുസ്ലിം തളിക്കുളത്തിനോടും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഈ പിള്ളേരെ ഇവർക്ക് പഠിപ്പിക്കാൻ കാരണം മലർവാടിയുടെ ഒരു കോമ്പറ്റീഷൻ പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂളിൽ വെച്ചിട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവരെ പ്രാക്ടീസ് ചെയ്തതാണ്. 8 മിനിറ്റ് ഇവർ പ്രാക്ടീസ് ചെയ്ത് നല്ല പെർഫോമൻസ് ആയിരുന്നു സ്റ്റേജിൽ കാഴ്ചവെച്ചത്. വളരെ നന്നായിട്ട് ഇവർക്കൊന്നും ജീവിതത്തിൽ ഇത് പരിചയമുള്ള കുട്ടികളായിരുന്നില്ല. ശരിക്കും മലയാളം വരെ സംസാരിക്കാനും പാട്ട് പാടാനൊക്കെ ഇവർക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല പ്രയാസപ്പെട്ട് 26 ദിവസം ഞാൻ പ്രാക്ടീസ് കൊടുത്തിട്ടാണ് ഇവരെ പഠിപ്പിച്ചത്. പക്ഷെ അൽഹംദുലില്ലാ നല്ല ഭംഗിയായി ഇവർ കളിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ എന്ത് കാണിച്ചു കൊടുത്താലും അവർ ചെയ്യാൻ സന്നദ്ധരാണ്.
6: ഖത്തറിലെ വിവിധ സ്റ്റേജുകളിൽ ദഫുമുട്ടുമായി എത്തുന്ന കുറച്ച് മിടുക്കരും അവരുടെ മാഷുമാണ് നമ്മളോടൊപ്പം മീത് മജ്ലിസിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ അവരുടെ ദഫുമുട്ടൊക്കെ കേൾക്കണ്ടേ? അതിനു മുൻപ് മനോഹരമായൊരു ഗാനത്തിന് ശേഷം തിരിച്ചെത്താം. ഇത് ഈദ് മജ്ലിസ്, കൂടെയുള്ളത് ആഷയും നിസയും ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
0: Favorite radio station.
2: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: Al Sultan Medical Center wishes you Eid Mubarak.

0: Ραδιομαϊδανού. Eat Matchless. Welcome back to Qatar's favorite radio station, Radio Sinor 91.7 FM. കേട്ടോണ്ടിരിക്കുന്നത് ഈദ് സ്പെഷ്യൽ ഷോ ആണ് ഈദ് മജ്ലിസ്. കൂടെയുള്ളത് ആഷയും നിസയും ആണ്. ഞങ്ങളോടൊപ്പം കുറച്ച് അതിഥികളും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഖത്തറിലെ വിവിധ സ്റ്റേജുകളിൽ ദഫുമുട്ടുമായി എത്തുന്ന കുറച്ച് കൊച്ചുമിടുക്കന്മാരും അവരുടെ മാഷ് അബ്ദുൽ സലാം കൊടുങ്ങല്ലൂരുമാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും അവരുടെ വിശേഷങ്ങൾ കേൾക്കാം. മാഷ് എങ്ങനെയാണ് ഈ ദഫ്മുട്ടിലേക്ക് എത്തുന്നത്?
1: ഞാൻ ശരിക്കും പറഞ്ഞാൽ കലാരംഗത്ത് ഒരു 5 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ നാട്ടില് പരിചമുട്ട് കളി, അതേമാതിരി കൈമുട്ട് കളി എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, പിന്നെ വട്ടത്തൻ കൈകൊട്ടിക്കളി, പിന്നെ ഈ ഓണക്കളി മോഡല് വേറൊരു കളികളെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു. പിന്നെ പരിചമുട്ട് കളി, വെട്ടം തടയൊക്കെ ഇട്ടിട്ടുള്ള പരിചമുട്ട് കളി, അതിന്റെ ഒക്കെ ഉസ്താദാണ് ഞാൻ. ദഫ്മുട്ടും ഞാൻ ഒരു 10-35 വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് ഫുള്ളായിട്ട്. അപ്പൊ നമ്മള് പരിപാടിക്ക് പോകണ 3 മണിക്കൂറൊക്കെയാണ്. ഒരു ഞങ്ങൾക്ക് കൊടുങ്ങല്ലൂർ കലാസംഘം എന്ന് പറഞ്ഞിട്ട് ടീം തന്നെ ഉണ്ട്. അപ്പൊ അന്ന് 5 മണിക്കൂറാണ് നമ്മളൊരു കല്യാണ പരിപാടിക്കൊക്കെ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോകാറ്. അതിപ്പോ നിലവിലുണ്ട് കൊടുങ്ങല്ലൂർ കലാസംഘം എന്ന് പറയുന്നിട്ട്. അതിൽ ദഫ്മുട്ട്, ഒപ്പന, പരിചമുട്ട് കളി, ഗാനമേള ഇതൊക്കെയാണ് നമ്മൾ പോകാറ് പരിപാടിക്ക്. അങ്ങനെ ചെറുപ്പം മുതൽ കലാരംഗത്തിന്റെ ഫീഡ് വന്നിട്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളൊന്നും നമുക്ക് കിട്ടാറില്ല. അപ്പൊ ഇങ്ങനൊരു അവസരം തന്നതിൽ വളരെ നന്ദി.
0: ഇപ്പൊ ഈ കുഞ്ഞുകുട്ടികളുടെ കൂടെ, ഇപ്പം മാഷിനേക്കാളും വളരെ കുഞ്ഞുകുട്ടികളാണ് ഇവരെ, അപ്പൊ ഇവരുടെ കൂടെ പഠിപ്പിക്കുമ്പോ മാഷ് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്?
1: അല്ല, ഞാൻ പഠിപ്പിച്ചത് നമ്മൾക്ക് ക്ഷമ പഠിക്കാന്നുള്ളതാണ്. ഇതിൽ പിള്ളേരുമായിട്ട് ഇണങ്ങി നമ്മള് നമ്മൾക്ക് പഠിക്കാന്നുള്ള ക്ഷമയാണ്. കാരണം ക്ഷമയില്ലാത്ത പരുഷമായ ഒരു പ്രകൃതം നമുക്കാണ് ഇതൊന്നും പഠിക്കില്ല പിള്ളേര്. അപ്പൊ നമ്മൾ അവരെപ്പോഴും കൂട്ടി നിർത്തുകയും മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ പിള്ളേർക്ക് ഒരു താല്പര്യം ഉണ്ടാകാം.
0: എനിക്ക് തോന്നുന്നു ഇവരെ പഠിപ്പിച്ചെടുക്കാന്ന് ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു.
1: വലിയ ടാസ്ക് തന്നെയായിരുന്നു, വളരെ പ്രയാസത്തിലായിരുന്നു അവര്. പക്ഷെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് കേറി ഒരു അവർക്കൊരു താല്പര്യമായി. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് പഠിച്ച് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അവൻ അവര് നല്ല സന്നദ്ധരായിരുന്നു. ഡെയിലി വരാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇതിനേക്കാൾ ഉപരി അത് കോർഡിനേറ്റ് ചെയ്തിരുന്ന ഒരു അൻസ എന്ന് പറയുന്ന ഒരു മേഡം ഉണ്ടായിരുന്നു, എന്റെ ഉമ്മ, ബിലാലിന്റെ ഉമ്മ.
0: അപ്പൊ
1: അതുപോലെ ഭയങ്കര താല്പര്യം വരുന്നു അവർ. അവരുടെ കോർഡിനേറ്ററിലാണ് ഈ പരിപാടി പൂർത്തീകരിച്ചതും ഷഹനാസ്. അവരും രണ്ടുപേരും കൂടെ താല്പര്യം എടുത്തിട്ടാണ് നല്ല പിള്ളേരൊക്കെ കോർഡിനേറ്റ് ചെയ്യണോ എല്ലാ വീടുകളിൽ നിന്ന് എത്തിക്കാനും പിടിക്കാനും. ഇവർ 8 സ്ഥലത്താ വീട്. അയിൻ ഖാലിദിലൊരു വീട്ടിൽ വെച്ചിട്ടാണ്, ഇവന്റെ വീട്ടിൽ വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഞാനവരോട് പറഞ്ഞു 8 മിനിറ്റ് ഈ പരിപാടിയാണെങ്കിലും നമ്മൾക്ക് 1 മണിക്കൂറ് ഒരു പ്രോഗ്രാം നടത്തണമെന്നുണ്ടെങ്കിലും ഈ 8 മിനിറ്റ് പഠിച്ചത് മതി, അത് നമ്മൾക്ക് ഒരു ഓരോ പാട്ടിനും ഓരോ സ്റ്റെപ്പുകളാക്കി മാറ്റാൻ കഴിയും. കോമ്പറ്റീഷൻ ആകുമ്പോ നമ്മള് ഇങ്ങനെ ഈ 8 മിനിറ്റിൽ നമ്മുടെ എത്രയോ 16-ഓ 15-ഓ സ്റ്റെപ്പുകൾ കയറ്റിയിട്ടുണ്ട്. അത് ഇങ്ങനെ പോകണം, പടാപെടാന്ന് പോകണം പരിപാടി.
0: എല്ലാ വീക്കെൻഡിലാണോ ഇതുപോലെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ?
1: ഇല്ല, ഇപ്പൊ ഒന്നുമില്ല. മലർവാടിയുടെ പരിപാടി കഴിഞ്ഞിട്ട് ഒരു പ്രാക്ടീസ് എടുത്തിട്ടില്ല.
0: ഇപ്പോഴാണോ?
1: 2-3 മാസമായി.
0: ഞാനിപ്പോ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം മാഷ് ഒരു ചുവട് പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ ഇവർ അതിനനുസരിച്ച് പെട്ടെന്ന് ഒരു ഗ്രാസ്പ് ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നല്ലേ. ഓക്കെ, അത് മാഷിന്റെ ഒരു പ്രത്യേക കഴിവാണ് അല്ലെ? മാഷിനെ കണ്ടപ്പോ അവര് നല്ല കുട്ടികളായി, ഒരു സെക്കൻഡ് നേരത്തേക്ക് പെട്ടെന്ന് ഒന്ന് ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഇവരെ ഒരു സെഷൻ നമുക്ക് കേൾക്കാം അല്ലേ? നമുക്കൊന്ന് റെഡി അല്ലേ? ഓക്കെ ആണോ? ഒരു എനർജി ഇല്ല. ആർ യു റെഡി? അതാണ്
1: ഈ പാട്ട് എന്ന് പറയുന്നത്. ഞാൻ ഒരു 30-35 വർഷങ്ങൾക്ക് മുമ്പ് മാധ്യമത്തിൽ വന്നൊരു കവിതയുണ്ട്. അപ്പൊ അതിനെ ഞാനൊരു ട്യൂൺ കൊടുത്തിട്ട് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ബലിപെരുന്നാളിന്റെ സന്ദേശമാണ് ഇതിൽ ഫുള്ള് ഉൾക്കൊണ്ട്, നല്ല, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ബലിപെരുന്നാളിന്റെ സന്ദേശം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഫുള്ളായ ഒരു പാട്ട്. പക്ഷെ ഇതാരും കേട്ടിട്ടില്ല, ആദ്യമായിട്ട് ഞാനിവിടെ പാടുകയാണ്.

0: Medical Center wishes you Eid Mubarak.
1: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
4: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
3: പിന്നല്ലാതെ മർസേല കിട്ടിൽ ആൻഡ് മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
5: 60 പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ May 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
6: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million Rialsും.
7: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Rial ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 Rialo അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
6: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
8: Action. ദിനേശ അതിമോഹമാണ്. അതിമോഹം
9: ഹൊറർ. തനിക്ക് പോകാൻ അനുവാദമില്ല.
10: ഓ ഡ്രാമ. എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
11: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
12: Brought to you by Safari, world-class shopping experience, Doha, Qatar.
13: And shine smarter this season with Malabar Gold and Diamonds Smart Exchange. Making charges മാത്രം pay ചെയ്തു നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
14: ഹായ്, അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയമുള്ളവരെ.

0: Ganu, Eid Majlis. Eid Mubarak, Eid Mubarak, Eid Special Show, Eid Majlis ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആഷയും നിസയും ആണ്. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ട് നമ്മളുടെ കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാമിലി തന്നെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും മാപ്പിള പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എക്കാലവും ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്.
1: യെസ്, വേറെ ആരും അല്ല, മാപ്പിളപ്പാട്ട് പ്രേമികൾക്ക് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷന്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരാളാണ് പീർ മുഹമ്മദ്, നമ്മുടെയൊക്കെ സ്വന്തം പീർക്ക. അദ്ദേഹത്തിന്റെ മകനും ഫാമിലിയും ആണ് ഇന്ന് ഈദ് സ്പെഷ്യൽ ഷോയിലേക്ക് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. സമീർ, ഹനാൻ ആൻഡ് ഹാത്തിം മുഹമ്മദ്. സമീർ കാ, വെൽക്കം ടു ഈദ് മജ്‌ലിസ്. ഒരുപാട് വർഷമായിട്ട് കത്തലുണ്ടോ?
2: ആ
1: ശരി, ഓക്കെ. ആദ്യമേ തന്നെ ഈദ് മുബാരക്. ഓക്കെ, അപ്പൊ നമുക്ക് ഉപ്പാടെ ഓർമ്മകളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താലോ. പീർ മുഹമ്മദ് നമ്മളെല്ലാവരും ഇപ്പോഴും പാടി നടക്കുന്ന ഒരുപാട് ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മയിലേക്ക് പോകുമ്പോ ഇക്കട മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ്?
2: പ്രത്യേകിച്ചൊന്നുമില്ല, ഞാന് പാടാറില്ലായിരുന്നു. അനിയനായിരുന്നു ഈ ഫീൽഡിലുള്ളത്. ഇപ്പൊ തന്നെ അനിയനും പെങ്ങളും പാടുമായിരുന്നു. നമ്മള് നാല് മക്കളാണ്. ഞാനാണ് മൂത്താള്, പിന്നെ അനുജൻ, നിസാം, പെങ്ങള് ഷെറിനും അമൻ സാറ. എല്ലാരും നാട്ടിലാണ്, ഞാൻ മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ.
1: ഓക്കെ, ഉപ്പാടെ ആ ഒരു പാട്ട് ഇപ്പം കാഫുമല കണ്ട പൂങ്കാറ്റ്, ഒട്ടകങ്ങൾ വരി വരിയായി, അന്ന് പാടിയ പാട്ടുകൾ ഇന്ന് നമ്മൾ ഓരോരുത്തരും അല്ലെ ഓരോരുത്തരും കേട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ? അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്തെ എങ്ങനെ കാണുന്നു?
2: ചെറുത് മുതൽ ഉപ്പ കാരണമാണല്ലോ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്.
1: ഓഫ് കോഴ്സ്, അതെ,
2: അതാണ് ഏറ്റവും വലിയ സന്തോഷം. എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാലും ഈ ഒരു റെസ്പെക്ട് എപ്പോഴും ഉണ്ട്.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ആ കുട്ടിക്കാലത്തെ ഉപ്പാട പാട്ടിന്റെ ഓർമ്മകളൊക്കെ എങ്ങനെയായിരുന്നു?
2: കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മള് ചെറുതിലൊന്നും ഉപ്പാനെ കാണല് വളരെ കുറവായിരുന്നു. എന്നുവെച്ചാല് ആ സമയത്ത് ഈ സ്റ്റേജ് പ്രോഗ്രാംസ് ഭയങ്കരം ബഹളമായിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡെയിലി ഇങ്ങനെ ഇതായിരുന്നു. അതൊക്കെ
1: തന്നെയാണ് ഉപ്പാടെ. ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ട്. എങ്കിലും സമീർ കാക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ്?
2: എല്ലാ പാട്ടും ഇഷ്ടമാണ്. പിന്നെ എന്റെ പേര് വെച്ചിട്ട് ഒരു പാട്ട്, അത് എല്ലാവരും ധാരണ. എന്റെ കല്യാണ സമയത്ത് പാടിയ,
1: ഞാനും ചോദിച്ചിട്ടുണ്ടായിരുന്നു.
2: എനിക്ക് പേരിട്ട സമയത്ത് പാടിയ, ജനിച്ച സമയത്ത് പാടിയതാണ്.
1: ഓക്കെ ഓക്കെ.
2: ആ പാട്ട് 78-79 ആ സമയത്ത് പാടിയ
1: പാട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് തന്നെ അടുത്തായിട്ട് ഈദ് മജ്‌ലിസിലൂടെ കേൾക്കാം. കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടെ.

0: Sky Jewelry wishes you Eid Mubarak.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം നീറ്റ് ജെഇഇ കോച്ചിംഗ് സിബിഎസ്ഇ ട്യൂഷൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: You are listening to Radio Suno 91.7 FM,
4: Qatar's favorite radio station.
5: Eid Majlis,
6: Suno Eid Majlis.
7: വെൽക്കം ബാക്ക് ടു ഈദ് മജ്ലിസ് കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനോ 91.7 എഫ്എമ്മിൽ ഈദ് സ്പെഷ്യൽ ഷോ ആണ് കൂടെയുള്ളത്. ഞാൻ ആശയും നിസയും ആണ്. ഞങ്ങളോടൊപ്പം ഒരു സ്പെഷ്യൽ ഫാമിലി കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. മാപ്പിളപ്പാട്ടിന്റെ ആഘോഷങ്ങളുടെ കൂട്ടുകാരൻ പീർ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ മൂത്ത മകൻ സമീറും ഫാമിലിയും ആണ് കൂടെയുള്ളത്. എന്തായാലും അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. സമീർ കെയുടെ വൈഫ് ഹനാൻ. ഹനാൻ, ഈ ഒരു പാട്ട് കുടുംബത്തിലേക്ക് വന്നപ്പോ ഉണ്ടായ ആ ഒരു സന്തോഷത്തെ എങ്ങനെ കാണുന്നു?
8: അതിപ്പോ പുറത്തിരുന്നപ്പോ തന്നെ പുള്ളിക്കാരത്തി പറയായിരുന്നു, ഇവിടെ വന്ന് ഇരുന്ന തന്നെ നമ്മുടെ ഫാദറിന്റെ ആ ഒരു ഇതുകൊണ്ടല്ലേ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത്. പുറത്ത് കിടന്ന മാഗസീനൊക്കെ നോക്കുന്ന സമയത്ത് കൊറേ സെലിബ്രിറ്റീസും ആൾക്കാരൊക്കെ വന്ന ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോ പറയുന്നു, നമ്മളിപ്പോ ഇവിടെ വന്ന തന്നെ അപ്പോ മോനോട് പറഞ്ഞു പാവക്ക് താങ്ക്സ് പറയണം.
7: തീർച്ചയായിട്ടും
8: 5 മിനിറ്റ് മുമ്പ് പറഞ്ഞു.
7: ഹാത്തിമിന് എന്താ പറയാനുള്ളേ? ഉപ്പുപ്പാടെ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ടോ?
9: ഇൻട്രസ്റ്റ്
7: ഉണ്ട്, പാടാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? പുതുമാനൻ സമീറിന്റെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? ഹാത്തിം, ഉപ്പാക്ക് വേണ്ടി എഴുതിയ പാട്ടാണ് പുതുമാനൻ സമീറിന്റെ, അറിയായിരുന്നു ആ സ്റ്റോറിയൊക്കെ? അറിയോ, ഉപ്പയോട് ചോദിക്കണം, ഉപ്പുപ്പാന്റെ കഥകളൊക്കെ ഉപ്പ പറഞ്ഞു തരും. ഓക്കെ, നമ്മളെല്ലാവരും അത്രത്തോളം ഇഷ്ടത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇപ്പോഴും കേൾക്കാറുണ്ട് കേട്ടോ. ഓക്കെ, മോൻ എന്താ ചെയ്യുന്നേ?
10: പഠിക്കുന്നു.
7: സ്കൂളിലാ?
10: MES.
7: ഓക്കെ, 7th. ഓക്കെ,
8: ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമുള്ള മോനാ.
7: കുടുംബത്തിലെ ആദ്യത്തെ?
8: മോള് നാട്ടിലാണ്.
7: അങ്ങനെ
8: പ്ലസ് ടു കഴിഞ്ഞതാണ്.
7: ആ ശരി, ഓക്കെ ഓക്കെ. ഇപ്പം പീർക്കാന്ന് പറയുമ്പോ നമ്മള് മുഹമ്മദ് റഫീയുടെ ഒക്കെ ഒരുപാട് പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നല്ലോ, കേൾക്കാറുണ്ടായിരുന്നല്ലോ.
8: കളക്ഷൻസ് ഉണ്ടായിരുന്നു, ഈ ഗ്രാമഫോൺ റെക്കോർഡ്സ് ഉണ്ടല്ലോ, ഉപ്പാന്റെ ഉണ്ടായിരുന്നു.
7: ഇപ്പോഴും ഉണ്ട്. ശരി, ഓക്കെ ഓക്കെ.
9: ഇനി പറഞ്ഞത് ഞാനിങ്ങനെ വായിച്ചാണ് കേട്ടോ, അദ്ദേഹം തമിഴിൽ ആദ്യമായിട്ട് എനിക്ക് മലയാളത്തിൽ.
8: ഫാദറിന്റെ മദർ തമിഴ്നാടാണ്, സ്വരണ്ട എന്ന് പറഞ്ഞ ഇത് സ്ഥലത്താണ് ജനിച്ചത്. ഫാദർ ചെറുതില് അവിടെ ആയിരുന്നു, ഒരു 7-8 വയസ്സ് സമയത്താണ്
9: കേരളത്തിലേക്ക് വരുന്നത്.
8: ഫാദർ തലശ്ശേരിയാണ്, ഫാദർ ഗ്രാൻഡ് ഫാദർ. അപ്പൊ അതിനുശേഷം പിന്നെ ഇപ്പൊ അവിടെ ഫാദറിന്റെ ജ്യേഷ്ഠന്റെ ഫാമിലീസ് ഒക്കെ ഉണ്ട് അവിടെ, ഇപ്പൊ അവിടെ പോവാറൊക്കെ ഉണ്ട് ഞങ്ങള്.
9: ഇപ്പഴത്തെ പാട്ടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ നിങ്ങള് ഫാമിലിയായിട്ടിരുന്ന് കേൾക്കുവോ? എങ്ങനെയാണ്?
8: കേൾക്കും, വീട്ടില് എപ്പോഴും തന്നെ വെക്കും.
9: ആണോ?
8: ഫാദറിന്റെ ഫാദറെ പാട്ടിനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ തുടങ്ങി, രാവിലെ എണീച്ചോട്ടന്നെ ഇത് പാട്ട് നല്ല സൗണ്ടിൽ വെക്കും വീട്ടിൽ.
9: ആണോ? ഓക്കെ ഓക്കെ ഓക്കെ.
8: പണ്ട് മുതലേ നമ്മള് ചെറുത് മുതലേ കാണുന്നത്.
9: അത് ശീലാന്നല്ലേ ഫാമിലിയുടെ?
8: അതെ അതെ.
7: പീർ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ മൂത്ത മകനും ഫാമിലിയാണ് നമ്മളോടൊപ്പം ഈദ് സ്പെഷ്യൽ ഷോയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ പീർക്കയുടെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Hi, this is Fahad from MRA Restaurant. MRA family wishes you and your family a very happy Eid Mubarak.
1: നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. And here is the great news. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ. ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
2: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ
3: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
1: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
4: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
5: ബ്രാഡ്മാ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices. Visit Bradma Wholesale Market at Selva Road.
1: Golden, flaky, irresistible snacks croissant from Q-Bake. Baked to perfection, filled with delicious chocolate anytime, snacks time.
4: And
1: Grand Mall Hypermarket.
2: Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
4: And
2: പാർത്താസ് ബർവ വില്ലേജ്. ഈദ് ആഘോഷിക്കാം പാർത്താസിനൊപ്പം.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Să nu! Eat Majlis!
1: Welcome back to Eat Majlis. Stay tuned to the radio 91.7 FM Lead special show ആണ് കൂടെയുള്ളത്. ഞാൻ ആശയും നിസയും ആണ്. ഞങ്ങളോടൊപ്പം ഒരു സ്പെഷ്യൽ ഫാമിലി കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. മാപ്പിളപ്പാട്ടിന്റെ ആഘോഷങ്ങളുടെ കൂട്ടുകാരൻ പീർ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ മൂത്ത മകൻ സമീറും ഫാമിലിയും ആണ് കൂടെയുള്ളത്. എന്തായാലും അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം.
2: ഈ ഒട്ടകങ്ങൾ വരിവരിയ എന്നുള്ള പാട്ടൊക്കെ എനിക്കൊന്ന് മാപ്പിളപ്പാട്ടെന്ന രീതിയിലുള്ള രീതിയിൽ മാത്രമല്ല, എല്ലാവരും ഇഷ്ടപ്പെട്ട എല്ലാവരും ഏറ്റെടുത്ത ഒരു പാട്ടാണ്. അങ്ങനെ
3: ഒട്ടകങ്ങൾ വരിവരിയെന്ന കുറിച്ചിട്ട് ഒരു ചരിത്രമുണ്ട്. എന്നാൽ ആ സമയത്ത് മെഡ്രാസിലായിരുന്നു റെക്കോർഡിംഗ് ഒക്കെ, HMV സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിംഗ് ഒക്കെ. അപ്പൊ അന്ന് ഫാദറും പാട്ട് ചെയ്യുന്ന PT അബ്ദുറഹിമാൻ സാർ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഒരു കാസറ്റ് ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്ത് ഒരു പാട്ടിനുള്ള ഗ്യാപ്പ് അതിൽ അന്നേരം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു പാട്ടും കൂടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് PT അബ്ദുറഹിമാൻ സാർ അവിടെ ഇരുന്നിട്ട് സ്പോട്ടിൽ 10 മിനിറ്റ് കൊണ്ട് എഴുതിയിട്ട് ഫാദർ സംഗീതം ചെയ്തിട്ട് പാടിയ പാട്ടാണ് ഒട്ടകം. ആ സമയത്ത് ഉണ്ടാക്കിയ പാട്ടാത്, 10 മിനിറ്റ് സമയം കൊണ്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് കാസറ്റിന്റെ. അതാണ് ഈ ഒട്ടകങ്ങൾ വരിക.
1: അതുപോലെ ഏതെങ്കിലും ഓർമ്മയിലുണ്ടോ ഉപ്പാടെ പാട്ടുകൾ ഇതുപോലെ ഓർത്തെടുക്കാൻ പറ്റുന്ന
3: പാട്ടെല്ലാം? കല്യാണ പാട്ടുകളെല്ലാം എല്ലാം ഒരുപാട് ഇപ്പോഴും കല്യാണത്തിനും സ്റ്റേജിലൊക്കെ പാടുന്ന പാട്ടെല്ലാം ഒരുവിധം
1: ആഘോഷങ്ങളുടെ പാട്ടുകാരൻ എന്നാണ് തീർക്കാൻ അറിയുന്നത്.
3: എന്തായാലും ഒരു 5 പാട്ട് മിനിമം ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ ഉപ്പാട്ട് പാട്ട് ഇപ്പോൾ ആൾക്കാർ
1: പാടുന്നുണ്ട്. ഓക്കെ,
2: എനിക്കത് വയലോപ്പള്ളി ശ്രീധരമേനോൻ എപ്പോഴോ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശബ്ദത്തെ കുറിച്ച്
3: പറഞ്ഞിട്ടുണ്ട്,
2: അത് കേട്ടിട്ടുണ്ടോ?
1: ഉപ്പാട സ്റ്റേജ് ഷോസ് ഒക്കെ പണ്ട് കാലത്തൊക്കെ
3: ചെറുതിന് നമ്മൾ കൂടെ പോകാറുണ്ടായിരുന്നു. ഫാമിലിയായിട്ട് പോകാറുണ്ടായിരുന്നു.
2: ഉമ്മ എങ്ങനെയായിരുന്നു ഉമ്മയുടെ ഉപ്പയുടെ ഈ പാട്ടുകളെ കുറിച്ചൊക്കെ?
3: ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. ഉമ്മയും പണ്ട് ഉപ്പാന്റെ കൂടെ കണ്ണൂർ റേഡിയോ സ്റ്റേഷനില് ആ സമയത്ത് പെരുന്നാളിനൊക്കെ റെക്കോർഡിംഗ് ഉണ്ടാവും കണ്ണൂർ റേഡിയോ സ്റ്റേഷനില്. ആ സമയത്ത് ഉമ്മയും കുറച്ച് പാടാറുണ്ടായിരുന്നു, പബ്ലിക്കായിട്ട് പാടില്ലായിരുന്നല്ലോ റേഡിയോ സ്റ്റേഷനിലാകുമ്പോ പിന്നെ ഇതിലല്ല, കുഴപ്പമില്ലല്ലോ. അങ്ങനെ കുറച്ച് ഫീമെയിലില് കുറച്ച് ഒന്നിച്ചിരുന്ന പാടാറുണ്ടായിരുന്നു.
2: ആകാശവാണി ആയിട്ട് ഉപ്പയ്ക്ക് നല്ലൊരു
3: നല്ല ബന്ധമായിരുന്നു. അതെ അതെ.
2: അതെന്തായിരുന്നു, ഓർമ്മയുണ്ടോ?
3: ഇല്ല, അത് ഞാനും ഒക്കെ പോകാറുണ്ട് എന്നൊരു കൂടെ ഒന്നിച്ച് നമ്മുടെ കണ്ണൂർ റേഡിയോ സ്റ്റേഷനില്. അധികവും ഈ പെരുന്നാളിന്റെ സമയത്താണ് അവരെ
1: റെക്കോർഡിംഗ്
3: ലൈവായിട്ട് വായിച്ച് ഇൻസ്ട്രുമെന്റ്സ് വായിച്ച് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്.
2: ഈ പറഞ്ഞപോലെ തന്നെ ഇപ്പം നെക്സ്റ്റ് ജനറേഷനിൽ ആർക്കെങ്കിലും പാട്ടിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ പറയാം,
3: എന്റെ അനുജൻ നന്നായിട്ട് പാടുന്നുണ്ട്. നിസാം പീർ മുഹമ്മദ് പേര് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, നിസാം പീർ മുഹമ്മദ്. ഫാദറ പാട്ടിനെ പഴയ പാട്ടൊക്കെ.
2: പേരക്കുട്ടികളിൽ ആർക്കെങ്കിലും
3: കുട്ടികളില് ഇപ്പൊ ഇളയ പെങ്ങളും പാടുമായിരുന്നു, ഇനിയിപ്പോ പഠിപ്പൊക്കെ ആയിട്ടുകൊണ്ട് കുറച്ച് ബിസി ആയതുകൊണ്ട്.
1: ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു വരുമശിക്ക, നമുക്ക് കുറച്ച് ഓർമ്മകളിലൂടെ പോവാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒന്നും മിണ്ടുന്നില്ലല്ലോ, അതെന്തെങ്കിലും പറയണ്ടേ?
4: ഇവിടെ വരാൻ പറ്റില്ല, ഭയങ്കര സന്തോഷമുണ്ട്.
1: തീർച്ചയായിട്ടും
2: തീർച്ചയായിട്ടും.
4: പുതുമാരഞ്ജീവി
1: അത് ഹസ്ബൻഡിന് വേണ്ടി ഉപ്പ എഴുതിയതാണ്.
2: ചോദിക്കാൻ പാടില്ല, ചോദ്യമായിരുന്നു.
4: ഇത് കല്യാണത്തിനായാലും ഉപ്പ പാടില്ല ഫസ്റ്റ് ഉണ്ടായത്.
1: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
4: ദലീറിന്റെ പാട്ട് ഭയങ്കര ഫേമസ് അല്ലേ?
1: അതെ അതെ. അല്ല,
3: ഒരുപാട് പാട്ടുണ്ട്, മഹീൽ
1: മഹാ. ഒത്തിരി പാട്ടുണ്ട് ആഘോഷങ്ങളുടെ പാട്ട്. അതായത് ഒരു കല്യാണ വീട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ കല്യാണ വീട്ടിൽ
3: ചെന്നാൽ 5 പാട്ടെങ്കിലും.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്തായാലും വളരെയധികം സന്തോഷം കേട്ടോ. താങ്ക് യു വെരിമച്ച്. മാപ്പിളപ്പാട്ടിന് ഒരുപിടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ സമ്മാനിച്ച പീർ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ മൂത്ത മകൻ സമീറും ഫാമിലിയും ആണ് ഇത്രയും നേരം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എന്തായാലും പീർക്കാടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ആഘോഷ പാട്ട് തന്നെ നമുക്ക് അടുത്തായിട്ട് കേൾക്കാം. അതോടൊപ്പം ഞാനിപ്പോ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. ഇനി അടുത്തത് അഷ്ടമി നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ടാവും. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ

0: listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
0: Favorite radio station.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.

0: സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
1: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: മന്നായി ഹോം അപ്ലയൻസസ് വിഷസ് യു ഈദ് മുബാരക്. സനു ഈദ് മജ്ലിസ്.

0: Ξανό. Eat much less.
1: എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. അഷ്ടമിയും അപ്പുണ്ണിയും ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇത് ഈദ് മജ്‌ലിസിന്റെ സമയം.
2: തീർച്ചയായിട്ടും ഇപ്പൊ കുറച്ചു നേരം മുമ്പ് നമ്മള് ഇങ്ങനെ ആഷിയും നിസയും കൂടെ പിയർ മുഹമ്മദ് അദ്ദേഹത്തിന്റെ മകനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ നമ്മളിങ്ങനെ കേട്ട് വരുന്ന സമയത്ത് അതിനൊടുവിലായിട്ട് പാട്ട് വന്നു, സംഗീത പമ്പക്കാരി. എനിക്ക് ആ പാട്ട് കേട്ടിട്ടില്ല, ഞാൻ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയമാണ്. അപ്പൊ ഞാൻ അനിലേട്ടൻ കൂടിയുണ്ട്, ഞാൻ ഇങ്ങനെ പറയായിരുന്നു, എത്ര കാലമാണെങ്കിലും ഈ പെരുന്നാൾ ദിനങ്ങളിലൊക്കെ ഈ പാട്ടൊക്കെ കേൾക്കുക എന്ന് പറയുന്നതിന് ഒരു ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര എനർജിയാണ്, നമുക്കൊരു പെരുന്നാൾ ഫീലിംഗ് കൊണ്ടുതരും.
1: ഉറപ്പായിട്ട് ഉറപ്പാണ്. എനിക്ക് എത്ര കാലം കഴിഞ്ഞാലും ചില പാട്ടുകൾ അങ്ങനെയാ. ഈ ചില നമുക്ക് പണ്ടത്തെ തന്നെ ഉമ്പായിയുടെ ഒക്കെ പാട്ടുകളില്ലേ, അങ്ങനത്തെ ഒക്കെ പാട്ടുകൾ വീണ്ടും ഒരു ഒരു പുതിയ വേർഷനിലൊക്കെ കേൾക്കുമ്പോൾ, ഇപ്പോഴത്തെ ഇതിൽ കേൾക്കുമ്പോൾ ഇതിപ്പോ പുതിയ പാട്ടാണോ, എന്നാൽ അതിന് ഉപരി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ പഴയ നല്ല നല്ല എഴുത്തുകാരുടെ വരികളാണ്. ആ വരികൾക്ക് പകരം വയ്ക്കാൻ ഒന്നും ഉണ്ടാവില്ല.
2: ഓക്കെ, ഇനി ഒരു കാര്യം, പെരുന്നാൾ ദിനമാണ്, ഏറ്റവും മികച്ച ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്ന ഒരു ദിവസമാണ്.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഞാൻ ഇന്ന് നല്ല നെയ്പ്പത്തിലാണ് കഴിച്ചത്, നല്ല വീട്ടിലുണ്ടാക്കിയ നെയ്പ്പത്തില്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്പ്പത്തിന്റെ കൂടെ മട്ടൻ കറിയായിരുന്നു, അതിന് ഞാൻ മട്ടൻ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് നല്ല കടലക്കറി ഉണ്ടാക്കി തന്നു.
2: നെയ്പ്പത്തിലും കടലക്കറി,
1: നെയ്പ്പത്തിലും കടലക്കറി. പക്ഷെ എല്ലാവരും ഇന്ന് എനിക്കൊന്ന് കൂടുതലും നെയ്പ്പത്തിലും ബീഫ് കറിയും കഴിക്കുന്ന ഒരു ദിവസമായിരിക്കും.
2: പത്തിരിയും ബീഫ് കറിയും,
1: പത്തിരിയും ബീഫ് കറിയും ഇതൊക്കെയാണ്. അതെ, അപ്പം സ്റ്റൂം. കുറെ ആൾക്കാര്
2: ഏത് പെരുന്നാൾ വന്നാലും ഏത് ദിവസം വന്നാലും ഈ സമയത്ത് നമുക്ക് ഈ വിശേഷം പറയാൻ,
1: അതാണ് ഫുഡിലേക്ക് നമ്മൾ എത്തും. കാരണം ഇപ്പൊ എല്ലാവരും ആ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് അടുത്ത് ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണി പ്രിപ്പറേഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഫുഡ് മാറ്റി വെക്കാൻ പറ്റും?
2: തീർച്ചയായിട്ടും ബിരിയാണി വിശേഷങ്ങളും ഒരു ഈദ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് സമയം ഞങ്ങളും നിങ്ങളുടെ കൂടെ ഇനി ഉണ്ടാകും
1: ഉറപ്പായിട്ടും. ഞാൻ കുറച്ച് മുമ്പ് രണ്ടു മൂന്ന് ആൾക്കാരെ കണ്ടപ്പോൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു, ഇന്ന് എന്താണ് ഉച്ചയ്ക്ക് എന്താണ് സ്പെഷ്യൽ. അപ്പൊ കുറെ പേര് കുട്ടൻ ബിരിയാണി,
2: കുട്ടൻ ബിരിയാണി. ആ ഇപ്പൊ ഖത്തറിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബിരിയാണി വാക്ക് അത് തന്നെയാണ്, കുട്ടൻ ബിരിയാണി. ഓരോ റെസ്റ്റോറൻസും അത്തരത്തിലുള്ള വിഭവങ്ങൾ ഒരുക്കുന്നുണ്ട്.
1: പിന്നെ
2: രാവിലെ എല്ലാ റെസ്റ്റോറന്റുകളിലും നല്ല തിരക്കായിരുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പുറത്തു പോകാനായിട്ട്. അപ്പോ ഞാൻ വിളിച്ചു ചോദിച്ചു, സ്ഥിരമായിട്ട് പോകുന്നിടങ്ങളിലൊക്കെ വിളിച്ചു, ചേട്ടാ എങ്ങനെയാണ് തിരക്ക്? ഇല്ല, വെയിറ്റിംഗ് ഉണ്ടേ.
1: ഓക്കെ,
2: പിന്നെ ഒരു മുട്ട ഓംലെറ്റും രണ്ട് ഇഷ്ടം ബ്രെഡും ഒരു ഗ്ലാസ് പാലും കുടിച്ചാ അവസാനിപ്പിച്ചു എന്നുള്ളത്.
1: അതാണ് മിക്ക ആൾക്കാരും ബുഫേയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മോർണിംഗില്. അപ്പൊ ഇനി എന്തായാലും ഉച്ചയ്ക്ക് എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞോളൂ. പുറത്തിപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ ഈദ് മജ്ലിസിൽ നമ്മുടെ കൂടെ തന്നെ ജോയിൻ ചെയ്യുക, ഇന്നത്തെ പ്ലാനുകൾ പറയുക, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പ്ലാനുകൾ നമ്മൾ ഉണ്ടാക്കി തരാം.
2: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ ഈദ് അവധി ദിവസങ്ങൾ ഏറ്റവും വലിയ ആഘോഷമാക്കി മാറ്റാനായിട്ട് ഒരുങ്ങുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും തന്നെ. പിന്നെ ഈദിന്റെ ദിവസം എല്ലാവർക്കും, പ്രിയപ്പെട്ടവർക്കും, സ്നേഹിതർക്കും, ബന്ധുക്കൾക്കും ഒക്കെ ആശംസകൾ അറിയിക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് നാട്ടിലേക്കുള്ളവരുടെയൊക്കെ ആശംസകൾ എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. അപ്പൊ എന്തായാലും റേഡിയോ സുനോയും ആ ആശംസകളും എല്ലാം അറിയിക്കാൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആശംസകൾ അറിയിക്കാം. ഈദ് മുബാറക്.
1: ഈദ് മുബാറക്.

0: You are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. Eid Majlis.
2: അതെ,
3: ഇന്നത്തെ ദിവസം ദമ്മ സെറ്റ് ചെയ്തിട്ട് ഇനി പൊട്ടിക്കാനുള്ള ഒരു സമയത്തിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്.
2: തീർച്ചയായിട്ടും ഏകദേശം ഒരു 12 മണി 1 മണിയോട് കൂടിയിട്ട് ദം പൊട്ടിക്കാനുള്ള, അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ അതിഥികൾ കൂടുതലുണ്ടെങ്കിൽ നേരത്തെയാവും കാര്യങ്ങൾ.
3: അതെ,
2: അപ്പൊ എന്തായാലും ദം പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് പെരുന്നാൾ ബിരിയാണി നിങ്ങളെ ഒരു ഖത്തറിന്റെ താരമാക്കി മാറ്റാനായിട്ട് പോവാണ്. നമ്മുടെ ഗൾഫ് മാധ്യമം ഒരുക്കുന്ന ദംദം ബിരിയാണി കോൺടെസ്റ്റിന്റെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിലേക്ക് ദംദം ബിരിയാണി കോൺടെസ്റ്റ് നടക്കാൻ പോകുന്നത് സെപ്റ്റംബറിലാണ് കേട്ടോ.
3: പക്ഷെ
2: അതിന്റെ ഒരു കിക്ക് സ്റ്റാർട്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്ന നിലയിൽ ഇപ്പൊ നമ്മൾ ഈ ദംദം ബിരിയാണി, ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ ബിരിയാണിയുടെ ദം പൊട്ടിക്കുന്നതിന്റെ ഒരു വീഡിയോ ഇങ്ങ് എടുക്കുക.
3: അടിപൊളി,
2: കൂട്ടുകാർ ചേർന്നാവാം, കുടുംബങ്ങളായിരിക്കാം, ഫാമിലി ബന്ധുക്കളെല്ലാവരും ചേർന്നായിരിക്കും. അപ്പൊ ആ ദം പൊട്ടിക്കുന്നതിന്റെ വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര്, വയസ്സ് ഉൾപ്പെടെ വാട്സപ്പ് ചെയ്യണം.
3: ഇപ്പൊ
2: ഉദാഹരണത്തിന് ആവി പറക്കുന്ന ബിരിയാണി, അത് സ്നേഹത്തോടെ കുടുംബാംഗങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ വിളമ്പിക്കൊടുക്കുന്ന വീഡിയോ ഒക്കെ അയക്കാവുന്നതാണ്.
3: എനിക്ക് തോന്നുന്നു ആ ദം പൊട്ടിക്കുന്ന മുതല് എല്ലാവരും അത് കഴിക്കുന്ന വരെയുള്ള ആ ഒരു പ്രോസസ്സ് നിങ്ങൾ എടുത്താൽ തന്നെ അടിപൊളിയായിരിക്കും, സൂപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴേ അറിഞ്ഞതുകൊണ്ട് തന്നെ നന്നായി വീഡിയോ എടുക്കാൻ പറ്റും.
2: തീർച്ചയായിട്ടും. അപ്പൊ ഈദ് ദിന എൻട്രികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 പേർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റുകളും ഒരുക്കുന്നുണ്ട്. അപ്പോ അയക്കേണ്ട നമ്പർ ഇതാണ്, 7727 7602. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 7727 7602. ഈ നമ്പറിലേക്കാണ് നിങ്ങളുടെ ഈ വീഡിയോ, നിങ്ങൾ ദം പൊട്ടിക്കുന്ന ആ വീഡിയോ അയക്കേണ്ടത്. അപ്പൊ 3 പേർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റുകളുണ്ട് കേട്ടോ.
3: ഉറപ്പായിട്ടും ഈ പെരുന്നാൾ ബിരിയാണി സത്യം പറഞ്ഞാൽ നിങ്ങളെ ആ ഒരു താരമാക്കാൻ പോവാണ്, അതിലേക്കുള്ള ആ ഒരു എൻട്രിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ചിലപ്പോൾ അത് ഫിഷ് ബിരിയാണി ആവാം, ചിക്കൻ ബിരിയാണി ആവാം, മട്ടൺ ബിരിയാണി ആവാം, ബീഫ് ബിരിയാണി ആവാം, എന്തും ആകാം.
2: ഓക്കെ, ഞങ്ങൾ ഇത് പറയുന്ന സമയം 11 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിലേക്കോ ഫാമിലീസിന്റെ മെമ്പേഴ്സിന്റെ അടുത്തേക്കൊക്കെ പോകുന്ന സമയത്താണ് കേട്ടു പോകുന്നതെങ്കിൽ അവിടെ ദം പൊട്ടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയണം,
3: ഞാൻ വീഡിയോ എടുക്കട്ടെ എന്നിട്ട് പൊട്ടിക്കാം എന്ന് പറയണം, വീഡിയോ എടുത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ വേണം നമ്മള് ഈ പറഞ്ഞ പോലെ ആ സുഹൃത്തിനെ പിടിച്ച് ഈ ഒരു കോമ്പറ്റീഷനിലേക്കും കൂടി ഇടാനായിട്ട്. അല്ല, ഇന്ന് ദം പൊട്ടിക്കേണ്ടതായിരുന്നില്ലേ അപ്പുണ്ണി?
2: യെസ്, ഞാൻ പക്ഷെ ഇന്ന് എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ്, നാളെയാണ്
3: അപ്പൊ നാളത്തെ അതിന്റെ ഒരു വീഡിയോ എടുത്തു വെച്ചോ.
2: മത്സരത്തിൽ പങ്കെടുക്കാം,
3: മത്സരത്തിൽ പങ്കെടുക്കാം.
2: സംഘാടകർക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ,
3: പോയാലൊന്നും കിട്ടൂല, വെറുതെ എന്തിനാ.

0: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 to June 2 ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാൻ എത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: ഈദ്.

0: listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
0: Favorite radio station.
2: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand, R&B, has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas' gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. E offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas store ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: Joyalukkas, world's favorite jeweler.
5: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
6: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
5: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: Joyalukkas wishes you Eid Mubarak.

0: വചനങ്ങളിലൂടെ.
1: ഒഴുകുന്ന നദിക്കരയിലാണെങ്കിൽ പോലും വെള്ളം നിങ്ങൾ മിതമായി ഉപയോഗിക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: Salu, Eid Majlis. The Man Islamic Insurance Bima wishes you happy.
1: Ningal Kuru Daily Surprise. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് മീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് മീന കുറുപ്പ്, ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigeetu 5 mani mudal. 917 evenings.
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
7: in association with
8: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
9: Foldable chairs, picnic balls thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oruki Daiso.
10: Daiso, let's make every outing unforgettable.
11: And
12: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: അപ്നാ ഫ്രൈഡേ ആയേക. ഇവിടുത്തെ ഫ്രൈഡേ അല്ലെങ്കിൽ വീക്കെൻഡ് അല്ല, സത്യം പറഞ്ഞ ഒരു ലോങ് വീക്കെൻഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈദ് ആഘോഷങ്ങളിലാണ് അഷ്ടമിയും പുണ്യുമാണ് നിങ്ങളുടെ കൂടെ ഒരു ഈദ് മജ്ലിസിൽ.
1: ഈദ് മജ്ലിസിന്റെ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന സമയത്ത് അഷ്ടമി നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഏതൊരു ആഘോഷ പരിപാടികൾ വരികയാണെങ്കിലും, ഞാൻ ഇതിനു മുമ്പ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഖത്തറിന്റെ ഒരു സ്വഭാവം എന്താന്ന് വെച്ചാൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്.
0: ഉറപ്പായിട്ടും
1: കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾ ഇവിടെ ആഘോഷിച്ചോളൂ, കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾ ഇവിടെ ആഘോഷിക്കും. അതെന്തായാലും നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയ ഭാഗത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അപ്പൊ അവിടുത്തെ ചേട്ടന്മാർക്കൊക്കെ വേണ്ടിയിട്ട് ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമുകൾ പലയിടങ്ങളിൽ, ഇപ്പൊ അൽക്കോറിലാണെങ്കിലും ശരി, ഏഷ്യൻ ടൗണിലാണെങ്കിലും ശരി, വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഖത്തർ ഒരുക്കുന്നത്.
0: ഉറപ്പായിട്ടും നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ വീക്കെൻഡും കിട്ടുമായിരിക്കാം, പക്ഷെ അവർക്ക് ഇതേപോലുള്ള ഒരു ഹോളിഡേ ആണ് കിട്ടുന്നത്. ആ ഒരു ഹോളിഡേയിൽ ഏറ്റവും മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ഈദ് ആഘോഷങ്ങൾ പ്രൊവൈഡ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു ഈദ് അധ സെലിബ്രേഷൻ നടക്കുന്നത് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ഏഷ്യൻ ടൗണിലുണ്ട്, അൽക്കോർ വർക്കേഴ്സ് കോംപ്ലക്സിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്രീക്ക് സ്പോർട്സിലുണ്ട്. സോ ഈ പറഞ്ഞ പോലെ ആദ്യത്തെയും രണ്ടാമത്തെയും ദിവസങ്ങളിലായിട്ടാണ് നമ്മുടെ ഏഷ്യൻ ടൗണിലും അതുപോലെ അൽക്കോറിലും നടക്കുന്നത്. അതുപോലെ ക്രീക്ക് സ്പോർട്സിൽ മൂന്നാമത്തെ ദിവസവും, അല്ല സോറി, മൂന്ന് ദിവസങ്ങളിലുണ്ട് കേട്ടോ, ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെ ദിവസമുണ്ട്.
1: അപ്പൊ ഇന്ന് നാളെയുമായിട്ട് ഏഷ്യൻ ടൗണിന്റെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പാർക്കിംഗിലാണ് ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്നത്. വൈകിട്ട് 4 മണിയോടുകൂടി തന്നെ അവിടെ പ്രോഗ്രാമുകളൊക്കെ ആരംഭിക്കും. അപ്പൊ നമ്മളൊക്കെ അവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് ഈ പ്രോഗ്രാമുകളുടെ ഒക്കെ സ്റ്റേജ് ഒക്കെ റെഡി ആകുമ്പോഴേക്കും തന്നെ ഏകദേശം ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു മയക്കം കഴിഞ്ഞ് നമ്മുടെ ചേട്ടന്മാരെല്ലാവരും അവിടേക്ക് വരും. അവിടെ വിവിധ ദേശങ്ങളിലുള്ള വിവിധ ഭാഷക്കാരായിട്ടുള്ള വിവിധ ജോലി ചെയ്യുന്ന എല്ലാവരും അവിടേക്ക് വരും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായിട്ടുള്ള കമ്മ്യൂണിറ്റികളുടെ ബാൻഡ് ഷോസ്, മ്യൂസിക് ഷോസ്, നൃത്ത പരിപാടികൾ ഇതെല്ലാമാണ്.
0: ഞാൻ ആക്ച്വലി ഒരുപാട് വർഷങ്ങൾ എനിക്ക് മിനിസ്ട്രി ആയിട്ട് ചേർന്ന് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, കാരണം ഇതൊരു 5000-ത്തോളം ആൾക്കാരെ കമ്മ്യൂണിറ്റീനെ കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് മലയാളമോ അല്ലെങ്കിൽ ഹിന്ദിയോ ഇംഗ്ലീഷോ മാത്രം പോരാ, എല്ലാം വേണം. അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊന്നും, ഞാൻ മേ ബി ഐ മീൻ 9th standard ഓ സംതിങ്, ആ സമയത്ത് അത് ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര എനർജി ആണ് കേട്ടോ. നമ്മള് വാങ്ങാകെ ഇതാകുമ്പോ നമ്മുടെ കൂടെ നിൽക്കും, ബാക്ക് വരെത്തണം. അപ്പൊ അവര് നമ്മുടെ കൂടെ നിൽക്കും. എന്നിട്ട് ഈ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നത് ഭോജ്പൂരി സോങ് പാടിയ എന്റെ പൊന്നോ പിടിച്ച കിട്ടില്ല, അമ്മാതിരി ഡാൻസും ബഹളവും. എല്ലാവർക്കും ഇഷ്ടമാണ് ഭോജ്പൂരി സോങ്. അതായത് നേപ്പാളീസും കളിക്കും, ബംഗ്ലാദേശീസും കളിക്കും, ഇന്ത്യൻസും കളിക്കും, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഭോജ്പൂരി പാട്ടുകൾ.
1: ഓക്കെ, അപ്പൊ അഷ്ടമി ഇത് പറയുമ്പോ തന്നെ നിങ്ങൾക്ക് വിഷ്വൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഏഷ്യൻ ടൗണിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ അതിഗംഭീരമായിട്ടുള്ള വിനോദ പരിപാടികളും ആഘോഷ പരിപാടികളും ഒരുക്കാണ്. അപ്പൊ ആഭ്യന്തര മന്ത്രാലയമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അപ്പൊ ഈ അധികൃതരോട് ഞങ്ങൾ പ്രത്യേക സ്നേഹവും നന്ദിയും ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അറിയിക്കാം.
0: ഉറപ്പായിട്ടും. എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ തന്നെ താമസിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാം കേട്ടോ, അത്രയും വലിയ പരിപാടികളാണ് അവിടെ നടക്കുന്നതെന്ന്. ഞങ്ങൾ എന്തായാലും രണ്ട് പാട്ടുകൾ കഴിഞ്ഞ് തിരിച്ചെത്തുന്നതായിരിക്കും. സോ ഡാർലിംഗ്സ്, ലിസൺ ടു ദിസ് സോങ്.

0: सुनो 91.7 FM
1: Qatar's favorite radio station.
0: Favorite radio station.
2: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
3: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: Eid Mubarak, Eid Mubarak, Eid Mubarak. Here's Anil Kapoor and Malabar Gold and Diamonds wishing all of you a happy and blessed Eid.
6: പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
7: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
6: പിന്നല്ലാതെ മർസേല കിട്ടിൽ ആൻഡ് മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
8: അറുപതിൽ പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ മെയ് 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
9: London Bakery wishes you Eid Mubarak.
10: Suno Eid Majlis.

Business. ഈദ് മജ്ലിസിലേക്ക് വീണ്ടും സ്വാഗതം. സമയം ദാ 12 മണി കഴിഞ്ഞ് 4 മിനിറ്റ്. അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈദായതുകൊണ്ട് തന്നെ പലയിടങ്ങളിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യല്ലേ. അപ്പോൾ ഓരോരോ സ്ഥലങ്ങളും ഓരോ സ്ഥലത്തെ ഓരോരോ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആൻഡ് ഹെറിറ്റേജ് ഇവൻസും ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് നമ്മുടെ കതാര കൾച്ചറൽ വില്ലേജും എത്തിയിരിക്കുകയാണ്. അവിടെ ഡെയിലി ഇവൻസ് ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. പെർഫോമൻസ് കത്രി ഫോക്ക് ബാൻഡിൻ്റെ 4 മണിക്ക് തുടങ്ങുന്നതായിരിക്കും. എന്നിട്ട് 9 മണി വരെ ആയിരിക്കും ആ ഒരു പെർഫോമൻസ് സെക്ഷൻ നടക്കാനായിട്ട് പോകുന്നത്. ഖത്താറിൽ തന്നെ ഈദ് ഗിഫ്റ്റുകൾ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരു 5:30 ഉണ്ടാകുന്നത്. കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത്. പിന്നെ ഒരു മിലിറ്ററി പരേഡ് നടക്കുന്നതായിരിക്കും 5:45 മുതൽ 6:45 വരെ. അതും ഈദ് സെലിബ്രേഷൻ്റെ ഭാഗമാണ്. അതിനോടൊപ്പം ഫയർ വർക്ക്സ് ഉണ്ടാകുന്നതായിരിക്കും. ഖത്താറിൽ ഡെയിലി 8:30 പറഞ്ഞിരിക്കുന്നത്, രാത്രി 8:30. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിഗംഭീരമായിട്ടുള്ള ഫയർ വർക്ക്സ് കാണാനായിട്ട് പോകാൻ മറക്കണ്ട. ഈ 8:30 എന്നുള്ളത് ചിലപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് 5-10 മിനിറ്റൊക്കെ മാറി എന്നൊക്കെ ഇരിക്കും കേട്ടോ, ആസ് വി ഓൾ നോ. കാരണം കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നമ്മൾ കാണുന്നതാണല്ലോ. എന്നാലും 8:30 പ്രതീക്ഷിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പം ഈ പറഞ്ഞ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നതിനിടയിൽ കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞാൽ, ഒരു 4 മണി 5 മണി ആകുമ്പോഴേ പോയി കഴിഞ്ഞാൽ ഇന്നും നാളെയും ഒക്കെ തന്നെ കുട്ടികൾക്കുള്ള ഗിഫ്റ്റും ഒരു 5:30 ആകുമ്പോഴത്തേക്കും മേടിച്ചു കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അവിടുത്തെ ബാക്കിയുള്ള ഇവൻറ്റുകളും കാണാനായിട്ട് പറ്റും. 8:30 ഫയർ വർക്ക്സും കഴിഞ്ഞ് ഒരു 9:00 10:00 ആകുമ്പോഴത്തേക്കും തിരിച്ചു വരാനേ പറ്റും. അപ്പം ഈ ഒരു ഈദിൻ്റെ പ്ലാൻസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതും കൂടി ഒന്ന് ഓർക്കുക. കാരണം അതിഗംഭീരമായിട്ടുള്ള ഇവൻറ്റുകളാണ്, ലൈവ് പെർഫോമൻസസും കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കതാര കൾച്ചറൽ വില്ലേജിൽ. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നു വേതാളത്തിൽ നിന്ന് ഒരു സൂപ്പർ സോങ്, അനിരുദ്ധ് രവിശങ്കർ പാടിയ ഒരു അടിപൊളി പാട്ട്.

0: wishes you Eid Mubarak.
1: You are listening to
0: Radio Suno 91.7 FM,
2: Qatar's favorite radio station.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽ ബക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
5: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
6: ആകെ സെഡാണ് മോനെ.
7: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
5: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മത് ബി, മത് ഫോൺ, മത് ഗൂത്ത്.
8: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ? ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര്, വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727760 2.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ Olive Suno Radio Network.
9: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
10: ആന്റണി നാമം നനച്ച മാതിരി ഇല്ല.
9: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
11: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
9: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്തിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ മെയ് 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
12: ആക്ഷൻ
13: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
12: ഹൊറർ,
14: തനിക്ക് പോകാൻ അനുവാദമില്ല.
15: ഇഷ്ട
16: ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി.
9: റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
17: Brought to you by Safari, world class shopping experience, Doha, Qatar, and
18: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം pay ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും swap ചെയ്യൂ dazzling new designs ഉമായി.
19: Hi, this is Rahman.

0: Dohatna Innovative Solutions wishes you Eid Mubarak.
1: You are listening to Radio Suno 91.7 FM.
2: Dada's favorite radio station.
1: Favorite radio station.
3: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
4: അബു സിദ്ര മോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ May 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെ
5: കാണാം. ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ, മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
4: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്ര മോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
6: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
7: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയുണ്ട്.
6: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
8: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
6: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
7: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
6: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
9: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
10: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: You are listening to Radio Suno 91.7.

അമ്മായി ചുട്ടത് മരുമോനക്കായിട്ടാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു മിക്ക സ്ഥലങ്ങളിലും അമ്മായിമാര് ഫുള്ള് ആ ഒരു ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് മക്കളെ വിളിക്കുന്നുണ്ടാവും. അതിപ്പോ മരുമക്കളാണെങ്കിലും മക്കളാണെങ്കിലും വേഗം വന്നുകൂട്, വേഗം തന്നെ ബിരിയാണി നമുക്ക് ദമ്മു പൊട്ടിക്കണം, എന്നിട്ട് സെറ്റായിട്ട് നമുക്ക് എല്ലാവർക്കും ഇരുന്ന് ഒരുമിച്ച് കഴിക്കാന്നൊക്കെ പറഞ്ഞ് ഇന്ന് സ്പെഷ്യലോട് സ്പെഷ്യൽ എല്ലാ കിച്ചണിലും അങ്ങനെ തയ്യാറാകുന്ന ഒരു സമയം തന്നെയാണ്. സോ ഈ ഒരു ടൈമിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ദം ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ മറക്കണ്ട കേട്ടോ. കാരണം പെരുന്നാൾ ബിരിയാണിയിലൂടെ നിങ്ങൾക്ക് താരമാകാനായിട്ട് പറ്റുന്ന രീതിയിലൊരു വലിയ അവസരമാണ് വരുന്നത്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കുക്കിംഗ് കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ദം തുറക്കുന്ന വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ പേര് വയസ്സ് ഉൾപ്പെടെ വാട്സപ്പ് ചെയ്യണം. നല്ല ആവി പാറുന്ന ബിരിയാണി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് നിങ്ങൾക്ക് പൊട്ടിക്കുന്ന സമയത്താണെങ്കിലും നേരെ അതിൽ നിന്നും വിളമ്പുന്ന സമയത്താണെങ്കിലും കഴിച്ചിട്ട് അവരുടെ അഭിപ്രായം പറയുന്നതാണെങ്കിലും അവരുടെ സന്തോഷമാണെങ്കിലും എല്ലാം പകർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. 7727706 7727706 ഈ ഒരു നമ്പറിലേക്കാണ് ഇന്നത്തെ ഈ ഒരു ബിരിയാണിയുടെ ദം പൊട്ടിക്കുമ്പോഴുള്ള വീഡിയോ അയച്ചു കൊടുക്കേണ്ടത്. ഏത് ദിനത്തിന്റെ ആ ഒരു എൻട്രികളിൽ നിന്നായിരിക്കും എന്തായാലും തിരഞ്ഞെടുക്കുന്നത്. 3 പേർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പം ഈ ഒരു വലിയ പ്രോഗ്രാം വിച്ച് ഇസ് ആക്ച്വലി ആൻ ഇനിഷ്യേറ്റീവ് ബൈ ഗൾഫ് മാധ്യമം ആൻഡ് ഓൾസോ ലുലു പ്രസൻസ് ബ്രാഡ്മാസ് ദം ദം ബിരിയാണി ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ് ആണിത്. ഒഫീഷ്യൽ റേഡിയോ പാർട്ട്നേഴ്സ് ആയിട്ട് റേഡിയോ സുനോ 91.7 FM ആൻഡ് റേഡിയോ ഓൾ 106.3 FM ഉണ്ട്. സോ ദ ഹോൾ നെറ്റ്വർക്ക് ഇസ് ദെയർ. സോ ഈ ഒരു ദമ്മ് പൊട്ടിക്കുമ്പോൾ മിസ് ഔട്ട് ചെയ്യരുത് കേട്ടോ. അതെന്തായാലും വീഡിയോ പകർത്താൻ മറക്കാതിരിക്കുക. അതിപ്പോൾ വീട്ടിൽ ഉമ്മമാരുണ്ടാക്കുന്നതാണെങ്കിലും നിങ്ങളുടെ ഭാര്യമാരുണ്ടാക്കുന്നതാണെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടാക്കും.

0: Zaiba Jewelers wishes you Eid Mubarak.
1: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand, R&B, has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
2: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Eid Mubarak, Eid Mubarak, Eid Mubarak. Yes, Anil Kapoor and Malabar Gold and Diamonds wishing all of you a happy and blessed Eid.

0: Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: Favorite radio station.
3: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
4: പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
5: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിംഗിന് പോകുന്നത്.
4: പിന്നല്ലാതെ മാർസേല കിട്ടിലൻ മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
3: 60-ൽ പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ May 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
6: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
7: ജംബോ സൂപ്പ് വിഷസ് യു ഈദ് മുബാരക്.
8: Eid Majlis.

0: സൂക്കിലൂടെ ഇങ്ങനെ ഈദ് സമയമാകുമ്പോഴേക്കും നടക്കുമ്പോ ഓരോ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി സാധനങ്ങൾ വാങ്ങുക, ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ സാധനങ്ങൾ തപ്പി നടക്കുന്ന കാണുമ്പോഴൊക്കെ, ആ ഈദ് കുപ്പായത്തിന് വേണ്ടിയൊക്കെ തന്നെ നടക്കുന്ന കാണുമ്പോഴും, അതിനോടൊപ്പം ഈ പറഞ്ഞ പോലെ കച്ചവടക്കാരായി ഒരുപാട് പേരുള്ളപ്പോഴും ഞാൻ വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പുണ്ട്, അവിടുന്ന് അബ്ദുല്ലാക്കിയാണ് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈദ് മുബാറക്.
1: ഈദ് മുബാറക്കത്തില്.
0: ഇന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഈവൻ നാളെയൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയങ്കര ഫ്രീ ആയതുകൊണ്ടും ഈദിന്റെ ഹോളിഡേ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് കച്ചവടവും കാര്യങ്ങളും, ഇവിടുത്തെ തിരക്കൊക്കെ എങ്ങനെയുണ്ട്?
1: തിരക്ക് മോശമില്ല, ഈദിന് നല്ല ബിസിനസ്സാണ്, കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ രണ്ട് ഷോപ്പുണ്ട്, അൽഫത്ത കോർണറും ലൂലു സിൽക്കും. നല്ല ഡിസ്കൗണ്ട് ആക്കിയിട്ടാണ് ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നത്. മോള് എത്രയോ വർഷങ്ങളായിട്ട് എന്റെ അടുത്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആളാണ്.
0: ഈ ഈദെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ നാട്ടിൽ ഈദ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോ നാട്ടിലെ ഈദ് നാട്ടിൽ എവിടെയാണ്? അതിനോടൊപ്പം നാട്ടിലെ ഈദ് ഓർമ്മകൾ എന്തൊക്കെയാണ്?
1: നാട്ടില് ഞങ്ങള് കുറ്റിപ്പുറം MES കോളേജ്. നാട്ടിലെ ഈദ് എന്ന് പറഞ്ഞാൽ മക്കളെ കൂടെ നിൽക്കാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ തെറ്റ്. ഭയങ്കര വിഷമമുണ്ട്, എന്നാലും ഇവിടെ ഈദ് സന്തോഷമായിട്ട് കഴിയുന്നു.
0: അടിപൊളി. അപ്പം എത്ര വർഷമായി ഇവിടെ? അതിനോടൊപ്പം എത്ര ഈ പറഞ്ഞ പോലെ വന്നതിന് ശേഷം എല്ലാ ഈദുകളും ഇവിടെ ഖത്തറിൽ തന്നെയാണോ മോസ്റ്റ്ലി ഉണ്ടാവാറ്?
1: അല്ല, കൂടുതലും ഖത്തറിൽ തന്നെയാണ് ഈദും നോൽമ്പും നടക്കല്. പിന്നെ ഇവിടെ വന്നിട്ട് 37 വർഷമായി. ഈദിനൊക്കെ പുറത്തൊക്കെ പോയി കാണും, കണ്ടതൊക്കെ കാണും. പിന്നെ എപ്പോഴും ഇടക്കൊക്കെ ലീവ് ഉണ്ടാവും, അപ്പൊ പുറത്തൊക്കെ പോയിട്ട് വിസിറ്റ് ചെയ്ത് പോരും. ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ വളരെ വ്യത്യാസപ്പെട്ടിട്ടാണ് ഇപ്പോ. ശരിക്ക് അന്നൊക്കെ ഞങ്ങൾ വന്ന സമയത്തൊന്നും മെട്രോ ഇല്ല, അതേമാതിരി സൂക്കുകളെ ഇവിടെ ഇല്ല. ഇതേമാതിരി ഒരു സുക്ക് അസീരിയും ഒരു ധീരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മാളുകൾ കുറെയായി, എന്നാലും നമുക്ക് ബിസിനസ്സിൽ കുറവത്തില്ല, എല്ലാവരും വരും, തേടി പിടിച്ചു വരും.
0: അടിപൊളി അടിപൊളി. ഇവിടെ ഈ സൂക്കില് എനിക്ക് തോന്നുന്നു അറബികളും ഒരുപാട് ആൾക്കാര് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അറബിക്ക് ഇവിടെ വന്നിട്ടാണോ അബ്ദുള്ളയൊക്കെ പഠിച്ചത്? കാരണം അവരോടൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്.
1: അവര് വരുമ്പോഴും നമ്മളോട് ഒരു ബ്രദറിനെ പോലെ പോലെ അവര് നന്നായിട്ട് ഡീസെന്റ് ആയിട്ട് പെരുമാറുക. ഇവിടെ വന്നിട്ട് തന്നെ അറബി പഠിച്ചത്, നാട്ടിൽ നിന്ന് പഠിച്ചതൊന്നല്ല. ഇവിടെ വന്ന് അറബി പഠിച്ച്, ഹിന്ദിയും അതേമാതിരി തന്നെ നമ്മുടെ നാട്ടില് അങ്ങനെ ഹിന്ദി കുറവല്ലേ, ഹിന്ദി ഇവിടെ വന്നിട്ട് തന്നെ പഠിച്ചത്. ഇറാൻ ഭാഷ പറയും, അതേമാതിരി ശ്രീലങ്ക കുറച്ച് അത് പറയും. അങ്ങനെ ഓരോരോ ഭാഷ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, എല്ലാ ഭാഷകളും കുറച്ച് കൈകാര്യം ചെയ്യും. മലയാളം അടക്കം 6 ഭാഷ റെഡിയാ.
0: അപ്പൊ എന്തായാലും ഈദ് ഉഷാറാവട്ടെ, ഒരിക്കൽ കൂടി മനസ്സ് നിറഞ്ഞ് ഈദ് മുബാറക്.
1: ഈദ് മുബാറക്. തുലാം ഖൈർ.
0: അടിപൊളിയായിട്ട് ഈ പറഞ്ഞ പോലെ ആള് നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ തന്നെ പറഞ്ഞു തന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഈ പറഞ്ഞ പോലെ ഈദാകുമ്പോഴേക്കും ഇങ്ങനെ പോകാനൊരു കട. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഇറങ്ങിയപ്പോഴാണ് അബ്ദുള്ളക്കടുത്ത് കുറച്ച് ഈദ് വിശേഷങ്ങളൊക്കെ ചോദിച്ചത്. അതാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ കേൾപ്പിച്ചത്. എന്നാലും ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ചിത്രശേഷി പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകണം. പക്ഷേ ഒരു മാപ്പിളപ്പാട്ട് തന്നെ ആകാമെന്ന് വിചാരിച്ചേ. എന്തോ എനിക്ക് പെട്ടെന്ന് നാട്ടിലെ ഓർമ്മ, നാട്ടിലെ ഈദ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഫാമിലി എന്നൊക്കെ ഫീൽ ചെയ്യുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന മാപ്പിളപ്പാട്ടുകളിൽ ഒന്നാണിത്. എനിക്കൊന്ന് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഉമ്മാന്റെ കാലടി എന്ന് പറയുന്ന സോങ്. ഈ ഒരു പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വന്നാലോ. ഇത് 917 ഈവനിങ്സ് അല്ല, ഇത് റേഡിയോ 91.7 FM. ഈ ഇത് മജ്ലിസ്.

എല്ലാവർക്കും ഇഷ്ടമുള്ള മാപ്പിള പാട്ടുകളിൽ ഒന്ന് തന്നെയാണ് ഇത്. പക്ഷെ ഞാൻ ചിത്രശിശിരയാണെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ആ ഒറിജിനൽ വേർഷൻ അല്ല, മറ്റൊരു വേർഷനാണ് പ്ലേ ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ഷമിക്കൂ. പക്ഷെ ഈ ഒരു പാട്ട് ഇതെല്ലാവരുടെ ഫേവറേറ്റ് ആണ്, അതുകൊണ്ട് എൻജോയ് ചെയ്യാം.

0: ഏത് മജ്ലിസ് വിശേഷങ്ങൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. എന്തായാലും അഷ്ടമിയും അപ്പുണ്ണിയും ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്കിനി കുറച്ച് ഈ പറഞ്ഞ പോലെ ബീച്ചസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ പുറത്തു പോകുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടും ഒക്കെ പറയാനുണ്ട്.
1: തീർച്ചയായിട്ടും ബലിപെരുന്നാളിന്റെ അവധി കുടുംബത്തോടെ ഏറ്റവും ആഘോഷമാക്കാൻ വിപുലമായ പരിപാടികളുമായിട്ടാണ് നമ്മുടെ 974 ബീച്ചില് ഫാമിലി ഫെസ്റ്റിവൽ ആണ് നടക്കാനായിട്ട് പോകുന്നത്.
0: ഓക്കെ,
1: അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെയും മറ്റന്നാളുമാണ് 28-29 തീയതികളിലാണ് ഈ പ്രോഗ്രാം നടക്കാനായിട്ട് പോകുന്നത്. അവിടെ കുട്ടികൾക്ക് വേണ്ടി ഇപ്പോൾ ആംഗ്രി ബേർഡ് ഷോ, സർക്കസ്, അതുപോലെ തന്നെ അഭ്യാസ പ്രകടനങ്ങൾ, മാജിക്, അതുപോലെ തന്നെ പപ്പറ്റ് ഷോ, ബബിൾ ഷോ, ഇതുപോലെയുള്ള ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. അപ്പൊ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഈദിനും പെരുന്നാളിനൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഫേസ് പെയിന്റിങ്ങും ഹെന സ്റ്റേഷനും ബീച്ച് ഗെയിമുകളും ലൈറ്റിംഗ് പ്രോഗ്രാമുകളും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഷ്ടു, അതായത് ഇത് ടിക്കറ്റുകൾ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, പ്രവേശനം സൗജന്യമല്ല. മുതിർന്നവർക്ക് 35 കത്തറിയാലും 14 വയസ്സിന് താഴെയുള്ളവർക്ക് 15 കത്തറിയാലുമായിരിക്കും നിരക്കുകളായിട്ട് വരാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കും പ്രവേശന സൗജന്യമാർക്ക് അവർക്ക് രണ്ട് ആ കാറ്റഗറി സൗജന്യമാണ്. പിന്നെ പ്രവേശന ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഈ ഫെസ്റ്റിവലിലെ എല്ലാ ഷോകളിലും എല്ലാ വിനോദ പരിപാടികളിലും നമുക്ക് എൻട്രി ഉണ്ട് എന്നുള്ളതാണ്. 35 റിയാലിന്റെ 15 റിയാലിന്റെയൊക്കെ ടിക്കറ്റ് എടുത്താൽ എല്ലാ പ്രോഗ്രാമുകളും ആസ്വദിക്കാം എന്നുള്ളതാണ്.
0: ഉറപ്പായിട്ടും. എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരു കാര്യം കൂടി ഒന്ന് ഓർക്കുക, മിക്ക ആൾക്കാരും ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ വഴി തെറ്റിച്ച് വീണ്ടും പോവും, ഷാർക്ക് ഇന്റർചേഞ്ചിൽ പോവും, ആ ഇന്റർസെക്ഷനിൽ നിന്നും വീണ്ടും യൂട്ടേൺ എടുക്കും, നേരെ പോവും, വീണ്ടും യൂട്ടേൺ എടുക്കും, വീണ്ടും പോയി തെറ്റിക്കും. ഇത് സ്ഥിരം പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും 974 സ്റ്റേഡിയത്തിന്റെ റൈറ്റ് ടേൺ എടുക്കരുത്, അതിന് തൊട്ട് മുൻപുള്ള റൈറ്റ് ടേൺ എടുക്കുക. എന്നാൽ മാത്രമേ 974
1: സത്യം പറയാട്ടോ, എനിക്കൊരു 2-3 പ്രാവശ്യം
0: പറ്റിയിട്ടുണ്ട്,
1: ഒരുപാടുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ എന്തായാലും പരിപാടികളെല്ലാം ആഘോഷിക്കുക, ഫാമിലി ആയിട്ടുള്ള പ്രോഗ്രാമാണ് 974 ബീച്ചിൽ നടക്കാനായിട്ട് പോകും.
0: ഉറപ്പായിട്ടും. ഈ എന്തായാലും ബാക്കി വിശേഷങ്ങൾ, പ്രത്യേകിച്ചും എവിടേക്കാണ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. കേട്ടോണ്ട് ഇരിക്കുക അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM-ൽ ഇത് ഈദ് മജ്ലിസ്.

0: Lifeline Hair Fixing wishes you Eid Mubarak.
1: You are listening to Radio Suno 91.7 FM,
2: Qatar's favorite radio station.
3: Eid Mubarak. Yes, Anil Kapoor and Malabar Gold and Diamonds wishing all of you a happy and blessed Eid.
4: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
5: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly open R&B store at Doha City Center, second floor today. R&B, love it, wear it.
6: Adi, ende birthday celebration enda chelavu ende
7: Zamzam innu mandi mandi.
8: ഉഫ്, ആകെ സെഡാണ് മോനെ.
9: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
6: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
10: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
11: Hi, ഞാൻ നിങ്ങളുടെ മോഹൻലാൽ. റേഡിയോ സുനോ 91.7 FM

0: Să nu! Eat Matchless! Abu Sidramal wishes you Eid Mubarak.
1: You are listening to Radio Sunoo 91.7 FM.
2: Qatar's favorite radio station.
3: Favorite radio station.
4: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാംഗിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
5: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
6: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
7: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയുണ്ട്.
6: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
8: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
6: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
7: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
6: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
0: Eat Matchless.

0: ഖത്തറിന്റെ ആഘോഷ പരിപാടികൾ ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ബിരിയാണിയൊക്കെ കഴിച്ച് ഏകദേശം ഒരു ചെറിയ മത്തൊക്കെ പിടിച്ച് പലർക്കും ആ സിറ്റുവേഷനിലേക്കൊക്കെ എത്തിക്കാണും ചിലര് ബിരിയാണി കഴിക്കാൻ ഒരുങ്ങുന്നതേ ഉണ്ടാവുള്ളൂ. എന്തായാലും ഈ ആഘോഷവും റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചിലപ്പോൾ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങാം.
1: ഉറപ്പായിട്ടും.
0: അപ്പൊ അതിലെ ഫാമിലീസിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം ബീച്ചുകളിലേക്ക് പോവുക എന്നുള്ളത്. ഫാമിലീസ് മാത്രമല്ല കേട്ടോ, ബാച്ചിലേഴ്സ് ആയിട്ടും ബീച്ചിലേക്ക് പോകാൻ. നമുക്കറിയാം പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള 10-ലധികം ബീച്ചുകൾ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട്. അപ്പൊ ഈ ബീച്ചുകളിലേക്ക് യാത്ര പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഓർമ്മപ്പെടുത്തലും നൽകാനാണ് ഈ സമയം ഞങ്ങൾ ഉപയോഗിക്കുന്നത്.
1: അതിപ്പം ഇൻലാൻഡ് സീ ആണെങ്കിലും അതുപോലെ തന്നെ സീ ലൈൻ, ഫുവേറത്ത് ബീച്ച്,
0: ഫാമിലി ബീച്ച്,
1: അതെ ദുഖാൻ ബീച്ച്, ഒരുപാട് ബീച്ചുകളുണ്ട്. ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾ ഉറപ്പുവരുത്തുക ഇത് ബാച്ചിലേഴ്സ് ബീച്ച് ആണോ ഫാമിലി ബീച്ച് ആണോ അത്, എന്നിട്ട് മാത്രം. കാരണം അവിടെ ചെന്നിട്ട് പിന്നെ ഈ പറഞ്ഞ
0: പോലെ അവസ്ഥ ഉണ്ടാവും.
1: അതെ അതെ, കാരണം ഈ പബ്ലിക് ഹോളിഡേ ഒക്കെ ആകുമ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും അവർ സെറ്റ് ചെയ്യുന്നതും. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. ബോട്ടിൽ വാട്ടേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കവറുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് അവിടെ
0: ചെന്നിട്ടായിരിക്കും.
1: അതെ, ഈ ബാർബിക്യൂ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ പോലും അതിന് വേണ്ടി പ്ലേറ്റുകൾ കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ടേ അതൊക്കെ അവിടെ ഇട്ടിട്ട് വരരുത്.
0: അതായത് നമ്മുടെ ബീച്ചുകള് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്, നമ്മുടെ കടമയാണ്. കാരണം നമുക്ക് ഇത്രയേറെ സൗകര്യങ്ങൾ ലഭിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ നമ്മുടെ സ്വന്തം രാജ്യത്ത് നിന്ന് മാറി വന്ന് മറ്റൊരു രാജ്യത്ത് ജോലി ചെയ്യാൻ വന്ന് ആ രാജ്യത്തിന്റെ അവധി ദിനങ്ങളിൽ നമ്മളും വലിയ സന്തോഷം നമ്മളെയും ചേർത്ത് പിടിച്ചിരിക്കുന്നു. അപ്പൊ ഉത്തരവാദിത്വത്തോടൊപ്പം തന്നെ ഒരുപാട് കടമകളും നമുക്കുണ്ട് എന്നുള്ളതാണ് ഈ സമയം ഞങ്ങൾക്ക് പറയാനായിട്ട്.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഈ ഒരു സമയത്ത് പ്ലാസ്റ്റിക് വേസ്റ്റിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ ഞങ്ങൾ പറയുന്നത്, കനല് ഇതൊരു വലിയ കാര്യമാണ്. കാരണം മിക്ക ബീച്ചുകളിലും എല്ലാവരും ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷം ഈ കനൽ അവിടെ ഉപേക്ഷിച്ചിട്ട് വരും. കനല് ഡിസ്പോസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചിട്ടുള്ള ഓരോ ബിന്നുകൾ അവിടെ അവര് വെച്ചിട്ടുണ്ട്. അപ്പം ഓരോ ബീച്ചിലും ആ കനല് ഡിസ്പോസ് ചെയ്യേണ്ടത് എവിടെയാണെന്നൊന്ന് കണ്ടുപിടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഫുഡ് വേസ്റ്റ് കൊണ്ടുപോയി സെപ്പറേറ്റ് ആയിട്ടും കനലിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിടാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഉറപ്പുവരുത്തുക ആ മണലിൽ വേറെ കനലുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ആഷസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ തന്നെ ഇല്ലാതിരിക്കാൻ മാക്സിമം ഉറപ്പുവരുത്തിയിട്ട് വരിക കേട്ടോ. അതിന്റെ കൂടെ ഒരു ടിപ്പും കൂടെ പറഞ്ഞു കൊടുക്കണം. അതായത് എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് അറിയാം, നമ്മൾ ഈ ബീച്ചിലൊക്കെ ഇറങ്ങി കുളിച്ചൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും കയറി നമ്മളുടെ കയ്യിലായിരിക്കും ചെരുപ്പ് ഉണ്ടാവുക, നമ്മളുടെ ഈ കാലിലൊക്കെ വീണ്ടും മണലായി, വീണ്ടും ചെന്ന് ആ വണ്ടിയിൽ കയറുമ്പോ ഈ വണ്ടിയിൽ ഭയങ്കര വൃത്തി വേണം എന്നൊക്കെ വിചാരിക്കുന്ന ചിലരുണ്ടാവില്ലേ, അവർക്കൊക്കെ ഉണ്ടല്ലോ ഒരു ഒരു സാധനം വരും, ആ ഒരു ഓസിഡി കയറി വരും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി കയ്യിലൊരു പ്ലാസ്റ്റിക് ബാഗ് എടുത്ത് ആ ഇതിൽ നിന്നും കുറച്ച് വെള്ളം എടുത്ത് വെക്കുക, എന്നിട്ട് നേരെ പോയിട്ട് ആദ്യം കാലെടുത്ത് വെക്കാതെ ആദ്യം ആ കാറിലിരുന്നിട്ട് ആ കാല് ആ പ്ലാസ്റ്റിക് ബാഗിന്റെ ഉള്ളിലേക്ക് ഇടുമ്പോഴത്തേക്കും കാലിലെ മണലെല്ലാം അതിൽ വീഴും. എന്നിട്ട് ആ ബാഗിലെ വെള്ളം അവിടെ കളഞ്ഞിട്ട് ആ പ്ലാസ്റ്റിക് കറക്റ്റ് ആയിട്ട് എടുത്ത് വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ക്ലീൻ ആയിട്ട് വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കും.
0: എവിടെ കിട്ടും, എവിടെ കിട്ടും, അഷ്ടമല്ലാതെ ആര്.
1: അതാണ്. എന്തായാലും ഞങ്ങൾക്ക് ഇനിയും കുറച്ച് പരിപാടികളെ കുറിച്ച് പറയാനായിട്ടുണ്ട്, സ്പെഷ്യൽ സ്പെഷ്യൽ കുട്ടികൾക്കും ഫാമിലീസിനും വേണ്ടിയിട്ടുള്ള ഇവന്റുകളെ കുറിച്ച്. സോ കേട്ടോണ്ടിരിക്കുക, ഇത് ഈദ് മജ്‌ലിസ്.
2: You are listening to Radio Sno 91.7 FM, Qatar's favorite radio station. Sky Media wishes you Eid Mubarak. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
4: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas store ഇന്ന് തന്നെ സന്ദർശിക്കൂ.
5: Joyalukkas, world's favorite jeweler. ട്രഡീഷണൽ മന്തി രുചിയുമായി കുറേശി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, കുറേശി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
6: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
0: Favorite radio station.
2: കുറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
4: റെസ്റ്റോറന്റ് പാർട്ണർ
5: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നുമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
6: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
7: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
8: ഫ്രാട്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices. Visit Bradma Wholesale Market at Selva Road.
9: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
10: And
9: Grand Mall Hypermarket.
11: Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
10: And
11: Parthas Barwa Village. Eid Aghoshikyam Parthasinupom.
12: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
13: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
12: ഓൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
14: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
12: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
2: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിൽം.
15: ഡൊമാസ്കോ wishes you Eid Mubarak.

0: Oțelianu. Eat much less.
1: അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരമായി അഷ്ടമിയും അപ്പുണ്ണിയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈദ് മജ്ലിസ് ആണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
2: ഓക്കെ, ഈദ് മജ്ലിസിലൂടെ നമ്മൾ ഒരുപാട് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നൽകി. അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു അവധി ദിവസം എങ്ങനെ ആഘോഷകരമാക്കാം എന്നുള്ളതാണ്. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് വിവിധങ്ങളായ പ്രോഗ്രാമുകൾ പലയിടങ്ങളിലായിട്ട് നടക്കുന്നു. ആ വിശേഷങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് ഈ നമ്മുടെ വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടമാണ് നമ്മുടെ ഓൾഡ് ദോഹ പോർട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ പോർട്ടില് ഷിപ്പുകൾ വന്നാലും ശരി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിനോദസഞ്ചാരികൾ ഖത്തറിലേക്ക് എത്തുന്ന സമയത്ത് അവര് അവരൊരു ഇഷ്ടമിടമാണ് ഈ ഓൾഡ് ദോഹ പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് 4 ദിവസത്തെ ആഘോഷ പരിപാടികളാണ് ഇന്ന് അവിടെ തുടങ്ങാനായിട്ട് പോകുന്നത്.
1: ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഇന്ന് മുതൽ തുടങ്ങിക്കഴിഞ്ഞ് May 30 വരെ സെലിബ്രേഷൻ ഒരുപാട് പേരെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അവർ കൾച്ചറൽ എന്റർടൈൻമെന്റ് ഉണ്ട്, ട്രഡീഷണൽ മ്യൂസിക്, അതിനോടൊപ്പം ഭയങ്കര രസമായിട്ടാണ് ഫാമിലി ആക്ടിവിറ്റീസ് പോലും സെറ്റ് ചെയ്തിരിക്കുന്നത്.
2: തീർച്ചയായിട്ടും വൈകിട്ട് 5:20 തുടങ്ങുന്ന പ്രോഗ്രാം വൈകിട്ട് 10 വരെ, രാത്രി 10 തന്നെ നീണ്ടു നിൽക്കും. ഇതിൽ തന്നെ അഷ്ടു ഏറ്റവും വലിയൊരു രസകരമായ ഒരു സംഭവം ഞാൻ കണ്ടത്, പരമ്പരാഗത കടൽ തീര ബാൻഡ് സംഘം നയിക്കുന്ന ഷോസ് ഉണ്ടാവും.
1: ട്രഡീഷണൽ
2: ബാൻഡ്സ് ഉണ്ടാവും. അത് മാത്രമല്ല പൈതൃകമായിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്, നമ്മുടെ ഹിസ്റ്ററി കഥകൾ പറഞ്ഞു തരുന്ന കലാകാരന്മാരുടെ പ്രകടനങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്.
1: എനിക്ക് തോന്നുന്നു ഈ ഖത്തറിന്റെ തന്നെ ഈ ഹിസ്റ്ററി ഉണ്ടല്ലോ, അതായത് ഇപ്പം പേളുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫിഷിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കുട്ടികള് കുറച്ചെങ്കിലും പഠിച്ചത് ഈ ഖത്തർ ഹിസ്റ്ററി എന്ന് പറയുന്ന സംഭവം എഡ്യൂക്കേഷനിൽ അവർ ഇൻക്ലൂഡ് ചെയ്തപ്പോഴാണ്. ഞാൻ പറയുന്നത് മലയാളികളെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മളെ പോലുള്ള കുട്ടികൾ എല്ലാവരും സ്കൂളിൽ നിന്നും അപ്പോഴാണ് ഖത്തറിന്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഒരു എന്താ പറയുക ഓപ്പൺ സോഴ്സ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഉള്ള ഇതിലൂടെ കുറച്ചുകൂടി എന്റർടൈനിങ് ആയിട്ടാണ് ഇങ്ങനെയുള്ള കഥകൾ രസകരമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്.
2: പുസ്തകത്തിൽ വായിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ടച്ച് ആൻഡ് ഫീൽ, അല്ലെങ്കിൽ നേരിട്ട് കാണുന്നു, ആ ഒരു രീതിയിൽ അതിനെ പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ ആ ഒരു അറിവ് സ്വായത്തമാക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം.
1: ഉറപ്പായിട്ടും അതിന്റെ കൂടെ തന്നെ ഈദിയ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഈദിയ എന്ന് പറയുന്നത് ഈദ് ആകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അത്. പക്ഷെ 7 മുതൽ 8 വരെയാണ് എല്ലാ ദിവസവും പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഈദ് റൺ ഉണ്ട്. ഹെൽത്ത് ഭയങ്കര മുഖ്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കുഞ്ഞു കുഞ്ഞു, അതായത് 3 മൈല് 2 മൈല് അങ്ങനെ അങ്ങനെ അഡൽസിനും ജൂനിയേഴ്സിനും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഹാഫ് മിനി കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല രീതിയിൽ മിനാ പാർക്കിൽ വെച്ചിട്ട് അവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വരുന്നത് നാളെയാണ്. നാളെ ഏകദേശം വൈകുന്നേരം 5:30
2: ഓക്കെ. അപ്പൊ എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ആഘോഷ പരിപാടികളുണ്ട്. നമ്മൾ പറയുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും ഞങ്ങൾ പറയാറുണ്ട് നമുക്ക് എല്ലാ ആഘോഷങ്ങളും വലിയ കാര്യമായിട്ട് തന്നെ ആഘോഷിക്കണം, പക്ഷെ ഒരു കാരണവശാലും അത് അതിര് കടക്കും
1: ഉറപ്പായിട്ടും. അപ്പൊ നമ്മുടെ ആഘോഷങ്ങൾ ഈ പറഞ്ഞ പോലെ ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ ഈ സൈഡിലൂടെ ഞങ്ങളുടെ ആഘോഷങ്ങളിലേക്ക് പോകട്ടെ. അപ്പോ ഓണയിൽ കേട്ടോണ്ടേ ഇരിക്കുക, നമ്മളുടെ ഈദ് മജ്ലിസ് നടന്നുകൊണ്ടേ ഇരിക്കും. നമ്മുടെ കൂടി ഇനി ജോയിൻ ചെയ്യാനായിട്ട് അനിസ വരുന്നുണ്ട്.
2: അതിനുശേഷം സന്ദീപത്തും ഒരുപാട് കാര്യങ്ങളുണ്ട്
1: ഉറപ്പായിട്ടും. അപ്പൊ കേട്ടോണ്ടേ ഇരിക്കുക തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. തൽക്കാലം ഞങ്ങൾ 2 സൈൻ ഓഫ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്.

0: ഈദ് മജ്ലിസ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം കേട്ടോ. എല്ലാവരും നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് ഇങ്ങനെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന സമയമായിരിക്കും അല്ലേ. ഞങ്ങൾ പക്ഷേ ഒന്ന് ഓർഡർ ചെയ്തിട്ട്
1: കുറച്ചധികം ഡിലേ വന്നുകൊണ്ടിരിക്കുകയാണ്, കാരണം ഇന്നത്തെ ദിവസം അങ്ങനെയാണ്,
0: തിരക്ക് ഉള്ള ദിവസമാണ്.
1: ഉറപ്പായിട്ടും ഞാൻ പറയായിരുന്നു, ഇപ്പൊ നിസ ഉടനെ തന്നെ വരുന്നതായിരിക്കും എന്നൊക്കെ അപ്പുണ്ണിയോട് പറഞ്ഞു. ഭയങ്കരമായിട്ട് ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ ഇങ്ങനെ മൈൻഡിൽ വെച്ചായിരിക്കും വരുന്നതെന്നൊക്കെ.
0: പക്ഷെ അത് മൈൻഡിൽ തന്നെ ആയിപ്പോയോ എന്നൊരു സംശയം എനിക്കില്ല. അതില്ല,
1: കാരണം ഭയങ്കര തിരക്കെന്നേ.
0: നല്ല തിരക്കാണ്,
1: പോയി കഴിക്കാൻ പറ്റൂല, അത്രയ്ക്ക് സീറ്റ് കിട്ടാത്ത
0: അവസ്ഥയാണ്. അത് നല്ല തിരക്ക് എല്ലായിടത്തും, നല്ല വൈകിട്ട് തന്നെ. ഇന്നലെ ഞങ്ങള് വൈകിട്ട് ജസ്റ്റ് ഇറങ്ങിയപ്പോഴും എല്ലായിടത്തും നല്ല തിരക്കിൽ എല്ലാരും പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ
0: പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഇന്ന് വീട്ടിൽ ചെയ്തിട്ടുള്ള ആളുകൾ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ച് ചിലപ്പോ ഇപ്പൊ ഉറങ്ങാൻ ഇരുന്നിട്ടുണ്ടാവും.
1: ഇല്ല, നമുക്ക് പൊട്ടിച്ച് കഴിക്കണ്ടേ?
0: സമയം,
1: കാരണം വീട്ടിൽ കുറെ ആൾക്കാരുണ്ടാവും.
0: അപ്പൊ എല്ലാവരുടെ കഴിച്ച് തീരുമ്പോഴത്തേക്ക് സമയം എടുക്കും. ചെറിയ ഫാമിലി ആണെങ്കിൽ ചിലപ്പോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവാം.
1: ഉറപ്പായിട്ടും.
0: അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഇപ്പൊ എവിടേക്കെങ്കിലും യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ മീൻസ് ഫ്രണ്ട്സിനെ ഒക്കെ കാണാനായിട്ടും ഫാമിലി ആളുകളെയൊക്കെ കാണാനായിട്ട് മീറ്റ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്കൊരു മെസ്സേജ് അയച്ചു.
1: ഉറപ്പായിട്ടും ഇപ്പൊ മെസ്സേജ് അയച്ചോളൂ 5000917. അതിനിടയിൽ രാഹുലിന്റെ കുറച്ച് മുമ്പത്തെ മെസ്സേജ് ഞാൻ കണ്ടിരുന്നു, എന്നോട് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാനത് വരവെച്ചിരിക്കുന്നു. ഞാനൊരു ഹാക്ക് പറഞ്ഞു കൊടുത്താണ്, ബീച്ചിൽ പോകുന്നവർക്ക്
0: വേണ്ടി
1: ഐഡിയ പറഞ്ഞു കൊടുത്താണ്. ഈ കാലിലൊക്കെ മണ്ണായിട്ട് പിന്നെ വണ്ടിയിൽ കയറാം.
0: മറ്റേ പ്ലാസ്റ്റിക്
1: സംഭവം എല്ലാവർക്കും ഒന്നും അറിയില്ലേ?
0: അറിയില്ലേ?
1: ആ, ഞാൻ ഇത്രയും
0: എക്സ്പേർട്സ്
1: ആയിരിക്കാം, പക്ഷെ കുറച്ച് പേർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അത് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ മെസ്സേജ് ഒക്കെ. അയ്യോ,
0: ഇപ്പൊ വൈകുന്നേരം ഇറങ്ങി, ഇപ്പൊ ഒന്നും ഇറങ്ങണ്ട, ഇപ്പൊ നല്ല ചൂടാ. അപ്പൊ അതുകൊണ്ട് വൈകുന്നേരം ഇറങ്ങിയാ മതി. പക്ഷെ ഇപ്പം ഇറങ്ങി, ഇപ്പൊ നിങ്ങളെ ഫ്രണ്ട്സിനെ കാണാനോ ഫാമിലിയെ കാണാനായിട്ട് വല്ലതും പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു സെൽഫി അയച്ചോളൂ.
1: ഉറപ്പായിട്ടും, കാരണം ഇന്ന് രാവിലെ മുതൽ ഫോട്ടോസ് എടുത്തവരുണ്ടാവും.
0: പിന്നെ ഇന്നത്തെ അറ്റയർ
1: പിന്നെ
0: മെയിനാണ്.
1: ഞാനിന്ന് കണ്ടില്ല ഒരു
0: ഷോള്
1: തട്ടിയെടുത്ത.
0: എനിക്ക് ഞാൻ ചോദിക്കാൻ മതി, ഷോള് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കാം.
1: കാരണം ഇതിന്റെ കൂടെ ഒരു വേറൊരു ഷോളായിരുന്നു. ചില സമയത്ത് നമുക്ക് അത് അങ്ങോട്ട് മാച്ച് ആവില്ല, അല്ലെങ്കിൽ ഓൾറെഡി എന്റെ ഒരു ഫോട്ടോ വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്നത്
0: വേണ്ടത് മാറ്റി പിടിച്ചേക്കാം.
1: അങ്ങനെ ഞാൻ ഹിജാബ് മാറ്റി പിടിച്ചതാണ്. എങ്ങനെ എന്തായാലും ജസ്റ്റ് രാവിലെ തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇത് ഈ എഡിറ്റ് ചെയ്യാനിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടെന്നേ.
0: ഇത് സെറ്റ് ഇത് ഏത് സെലക്ട് ചെയ്തിട്ട് ഏതുണ്ട് കൺഫ്യൂഷൻ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഒന്നുമില്ല, നിങ്ങൾ ഇപ്പൊ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും
1: ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരൂ 5000917.

0: BK Travel wishes you Eid Mubarak.
1: You are listening to Radio Suno 91.7 FM,
0: Qatar's favorite radio station.
2: Eid Mubarak, Eid Mubarak, Eid Mubarak. Here's Anil Kapoor and Malabar Gold and Diamonds wishing all of you a happy and blessed Eid.
3: Qatarinde Mandi Paradise. Rich Arabian flavor sumai Zamzam Mandi.
4: Mandi, Madbi, Madfoon, Madkutudangi, Mandi yude authentic rujariyam.
3: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
5: അതെ അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാ ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
8: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ? ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര് വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727760 2.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ട്ണർ Olive Suno Radio Network.
9: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
10: ആലമടങ്കലമൈത്തവനല്ലേ, അഖിലത്തിനും അധിപനുമല്ലേ.
11: ഹായ്, ഞാൻ നിങ്ങളുടെ വിധു പ്രതാപ്. റേഡിയോ സുനോ 91.7 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് ആശംസകൾ.
0: സുനോ ഈദ് മജ്ലിസ്.

0: Almira Hypermarket wishes you Eid Mubarak.
1: You are listening to
2: Radio Suno 91.7 FM.
3: Qatar's favorite radio station.
1: Favorite radio station.
4: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
5: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: സനു ഈദ് മജ്ലിസ്.

0: Residence Doha. Holiday Villa Hotel and Residence Doha wishes you and your family a very happy Eid Mubarak.
1: Marhaba Doha! Something big has just opened at Doha City Center. Your favorite fashion brand, R&B, has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
2: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: സുനോ ഈദ് മജ്ലിസ്.
5: ഫോട്ടോസ് അയച്ചു തരാൻ പറഞ്ഞപ്പോഴേക്കും ഇവിടെ കുറച്ചധികം ആൾക്കാർ ഫോട്ടോസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അനീറ്റ ജെറിൻ,
6: ഓക്കെ, അവരെല്ലാരും കൂടെ ഒരുമിച്ച് ഭയങ്കര കിടിലായിട്ട് ഇവിടേക്ക് പോവാണ് കേട്ടോ.
5: അടിപൊളി സെൽഫി,
6: നല്ല ഫോട്ടോ, നല്ല ഫോട്ടോ, അടിപൊളി ഫോട്ടോ.
5: അതെ, അടുത്ത ആളുടെ മെസ്സേജ് എന്ന് പറയുന്നത് ഖദീജ, ഖദീജ ഷെറീന മുഹമ്മദ്.
6: ഓക്കെ,
5: നല്ല സുന്ദരി ആയിട്ടുള്ള ഒരു മോളുണ്ട്.
6: അതെ,
5: ബാക്കി രണ്ടുപേരും നോക്കിക്കഴിഞ്ഞാൽ ഓഹോ, ഹസ്ബൻഡ് ഭയങ്കര സ്റ്റൈൽ ആവാൻ വേണ്ടി
6: എല്ലാരും അടിപൊളിയായിട്ടുണ്ട്.
5: അടിപൊളി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഖദീജയുടെ ചിരി, ഭയങ്കര രസമുണ്ട്. എന്തായാലും നിങ്ങളിപ്പോ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ,
6: അതായത് ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് പറയാനുള്ളതല്ലേ,
5: ഇതിപ്പോ കാറിന്റെ ഉള്ളിന്നാണ് എടുത്തിരിക്കുന്നത്.
6: അതെ,
5: കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എയർപോർട്ട് റോഡാണ്.
6: ഓക്കെ,
5: ഓൾഡ് എയർപോർട്ട്
6: റോഡിന്റെ ആ ഭാഗത്ത് എവിടെയാണ് അല്ലേ?
5: മനസ്സ്
6: പറയുന്ന ഓ അല്ലേ, എന്താണ്
5: ആയിരിക്കാം,
6: കേട്ടുപോകുന്നുണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ തരാവുന്നതാണ് കേട്ടോ.
5: അതെ,
6: അപ്പൊ എന്തായാലും എല്ലാരും നല്ല ഈദ് ഡ്രസ്സിലൊക്കെ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിന്റെ പുതിയ കുപ്പായം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പുതിയ വേഷത്തിലൊക്കെ ആയിരിക്കും എല്ലാരും ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക.
5: അത് പറഞ്ഞപ്പോഴാ പുതിയ കുപ്പായം,
6: പുതിയ കുപ്പായം ഞാൻ
5: രണ്ടുപേരും മാച്ചിങ് മാച്ചിങ് കുപ്പായൊക്കെ എടുത്തിട്ട്,
6: ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നല്ലോ,
5: ഉറക്കത്തിൽ നിന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ
6: ഉറക്കത്തിൽ നിന്ന് പകുതി എപ്പോഴും അയ്യോ ഓടി വരണ്ടേന്ന് ഓർത്ത് ചാടി ഓടി വന്നാണ്.
5: എത്ര മണിക്ക് ഞാൻ എഴുന്നേറ്റ്?
6: എത്ര മണിക്ക് എഴുന്നേറ്റ്?
5: 5:30.
6: വെരി ഗുഡ്, ഗുഡ്, ഗുഡ്, ഗുഡ്.
5: എത്ര മണിക്ക് ഉറങ്ങിയെന്നറിയോ?
6: ഇല്ല, 4:00. ഭാഗ്യം, ഞാൻ കുറച്ച് കൂട്ടി 4:00
5: പറഞ്ഞ. എന്തായാലും രാവിലെ എന്നാ കുപ്പായ കിട്ട് സെറ്റായിട്ട് ഇറങ്ങിയപ്പോ
6: ഞാൻ ആ ബ്രേക്ക്ഫാസ്റ്റിന് ഇറങ്ങിയില്ല, അതാണ് എനിക്ക് ആ വൈബ് അങ്ങോട്ട്.
5: നെയ്പ്പത്തിലും നല്ല കടലക്കറിയും
6: കഴിച്ചതാണ്, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് മിസ്സായി. അവിടെയാണ് എന്റെ എന്താ പറയാ വൈബ് അങ്ങനെ മിസ്സായി
5: പോയത്.
6: അവരുടെ മെസ്സേജ് ഉണ്ട് കേട്ടോ, ഒരു മെസ്സേജ് കൂടി നമുക്ക് വന്നിട്ടുണ്ട്.
5: അതെ, ഇത് AP കാര ആളുടെ
6: അർഷദ്. അർഷദ്
5: അർഷദാണോ?
6: ആ ഓക്കെ
5: ഓക്കെ,
6: വലിയ ഫാമിലി ആണല്ലോ.
5: അടിപൊളി,
6: ഗംഭീരമായിട്ടുള്ള സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. ഫാമിലി ആയിട്ട് എല്ലാരും ചേർന്നിട്ട് ഇതാ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് അതിന്റെ ഫോട്ടോസ് അയച്ചു വന്നിട്ടുണ്ട്.
5: സെൽഫി ഉണ്ട്,
6: സെൽഫീസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, അടിപൊളി. ഓക്കെ, എന്തൊക്കെയാണ് ഫുഡ് നോക്കണം കേട്ടോ.
5: ഇതിനകത്ത് ഇപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ
6: ബിരിയാണിയാണ്.
5: ബിരിയാണി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്,
6: അടിപൊളി. ഓക്കെ,
5: ഡ്യൂ ഇരിപ്പുണ്ട്, അതിനോട് ഇപ്പോഴത്തെ വേറെ എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ട്.
6: ഓക്കെ, സ്പെഷ്യൽ ആണല്ലേ,
5: അടിപൊളി സ്പെഷ്യൽ ഐറ്റം.
6: വീട്ടിലെ വീഡിയോ ആണ്, നമുക്ക് അല്ല വീട്ടിലെ വീഡിയോ ആണ്,
5: വീട്ടിലെ വീഡിയോ തന്നെയാണ്, ഭയങ്കര രസമുള്ള
6: എല്ലാരും ഉണ്ട് കേട്ടോ. എല്ലാരും ഇങ്ങനെ ഇന്നത്തെ ദിവസത്തിന്റെ ആ ഫുൾ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുന്ന കുഞ്ഞു വാവയൊക്കെ ഉണ്ട് കേട്ടോ.
5: അടിപൊളി അടിപൊളി, സൂപ്പർ ആയിട്ട് എന്തായാലും ആഘോഷിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്നു.
6: തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും.
5: എന്തായാലും ഈ പറഞ്ഞ നമ്മുടെ ഇന്ന് ഉച്ചക്കത്തെ ഈ വീഡിയോസ്, അതായത് ബിരിയാണി വിളമ്പുന്ന വീഡിയോസ് അല്ലെങ്കിൽ ബിരിയാണി ദം പൊട്ടിക്കുന്ന വീഡിയോസ്, ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ സൂക്ഷിച്ചു വെച്ചോ. എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞുതരാം.

0: listening to Radio Suno 91.7 FM.
1: Tata's favorite radio station.
0: Favorite radio station.
2: The Big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: Hi, this is Najim from Damasco. Damasco wishes you and your family a very happy Eid Mubarak.

0: Eid Majlis. നല്ലൊരു ഈദ് വൈബിൽ പോയിക്കൊണ്ടിരിക്കുന്നു.
1: അതാണ് അതാണ് എല്ലാവരും ഇങ്ങനെ നമുക്ക് നല്ല ഫോട്ടോസും നല്ല ഫുഡിന്റെ ഫോട്ടോസും ഒക്കെ അയച്ച് നമ്മളിങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ ഈ ടൈം.
0: അതെ അതെ, കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡിന്റെ വീഡിയോസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് കറക്റ്റായിട്ട് സൂക്ഷിച്ചു വെച്ചോളൂ,
1: കാരണം ആവശ്യം വരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ദം പൊട്ടിക്കുന്നതും നിങ്ങൾ സെർവ് ചെയ്യുന്നതും ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിഗംഭീരമായിട്ടൊരു മത്സരത്തിൽ പങ്കെടുക്കാനുള്ള വളരെ വലിയൊരു അവസരമാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, ഓൾറെഡി നിങ്ങൾ നമ്മളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത് കണ്ടിട്ടുണ്ടാകും, പെരുന്നാൾ ബിരിയാണി നിങ്ങളെ ഖത്തറിൻ്റെ താരമാക്കും എന്ന് പറഞ്ഞ ആ ഒരു ഹെഡ്ലൈനോടുകൂടി നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഈ ഒരു ഗംഭീരമായിട്ടുള്ള മത്സരത്തിൻ്റെ ഭാഗമാകാം, ഒരുപാട് ഈദ് സ്പെഷ്യൽ സമ്മാനങ്ങൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ 2026 സെപ്റ്റംബറിൽ നടക്കുന്ന ദംദം ബിരിയാണി കുക്കിംഗ് കോൺടെസ്റ്റിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോസൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചോളൂ കേട്ടോ. അതായത് ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര്, വയസ്സ് ഉൾപ്പെടെ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇങ്ങനെയാണ്.
0: യെസ്, ആ ഒരു നമ്പർ എന്ന് പറയുന്നത്
1: 7727760
0: യെസ്. അപ്പൊ ആ ഒരു നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ മതി. അത് പറഞ്ഞപ്പോഴാണ് നല്ലൊരു പാട്ടിലേക്ക് നമുക്ക് പോകണം. പക്ഷെ പാട്ടിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇതൊരു സ്പെഷ്യൽ റിലീസ് കൂടിയാണ്. കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു പാട്ടാണ്. ഒരു ബക്രീദിന്റെ ദിവസം തന്നെ ഇത് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നു. ആൻഡ് ദ സോങ് നെയിം ഇസ് ഹം ദം.
1: ഓക്കെ, ഈ പാട്ടില് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവരും ഉണ്ട്. ഹിഷാം അബ്ദുൽ വഹാബ്, ഷാഫി കൊല്ലം, ഹനാൻ ഷാ, ഹാരിസ് അലീം, അങ്ങനെ എല്ലാവരും ഉണ്ട്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗേഴ്സ് എല്ലാം ഒന്നിച്ച ഒരു പാട്ടാണ്. ഇതിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഹിഷാം തന്നെയാണ്,
0: ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഷാഫി കൊല്ലമാണ്.
1: അതെ.
0: അപ്പം അതിഗംഭീരമായിട്ടുള്ള ഈ ഒരു പാട്ട് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ?
1: തീർച്ചയായും. നിങ്ങൾക്ക് വേണ്ടി തരുകയാണ്. ഓൾറെഡി യൂട്യൂബിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും യൂട്യൂബിൽ അത് ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ എഡിറ്റർ സക്രിയ, നമ്മുടെ സുഡാനി ഫ്രം നൈജീരിയ ഒക്കെ ചെയ്ത അദ്ദേഹമാണ് ചെയ്തിട്ടുള്ളത്. പ്രൊഡ്യൂസ്ഡ് ബൈ ആച്ചൂസ് പ്രൊഡക്ഷൻ ആണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിഗംഭീരമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ബക്രീദ് സോങ്.

0: പൊതിഞ്ഞ വചനങ്ങളിലൂടെ.
1: നിന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഓർത്തുവെക്കുക. നീ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ ഓർത്തുവെക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: Ξανό. Eat Matchless.
1: Eat Matchless.

പോലീസ് എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 3 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ് കേട്ടോ. അങ്ങനെ ഈ ദുമാജുലസ് വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമിൽ എല്ലാവരും എവിടേക്കാണ്, യാത്രയിലാണോ, ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോവാണോ, ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എവിടേക്കാണ് നിങ്ങളുടെ യാത്രകൾ എന്നുള്ളത് കൂടി ഞാനൊന്ന് ചോദിച്ചു വരുന്ന സമയമാണ് കേട്ടിട്ട്. കുറച്ചു മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർഷദ് അദ്ദേഹം കുറച്ചധികം ഫോട്ടോസും വിശേഷങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഫുഡ് കഴിക്കുന്നതിൻ്റെയും എല്ലാവരും ഒന്നിച്ചിരിക്കുന്നതിൻ്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. കൂടെ അദ്ദേഹം പറഞ്ഞത് അവര് ചെറിയൊരു ഷോർട്ട് ഫിലിം ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ കുറച്ച് പണിപ്പുരയിലാണ്, അപ്പൊ എല്ലാവരുടെയും ഒരു സപ്പോർട്ടൊക്കെ അവർക്ക് വേണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഷോർട്ട് ഫിലിം പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ന് ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതുന്നു. അപ്പൊ അതിന് എല്ലാവിധ ആശംസകളും വളരെ വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. തകർപ്പനായിട്ട് നിങ്ങളുടെ ആ ഒരു വർക്ക് വരട്ടെ എന്നുള്ള ഒരു സ്പെഷ്യൽ ആശംസകൾ കൂടി ഈ സമയത്തൊന്ന് നിങ്ങൾക്ക് സ്പെഷ്യലി വിഷയമാണ് കേട്ടോ. ഒപ്പം തന്നെ നിങ്ങളിപ്പം കേട്ടുപോകുന്നത് എവിടെ നിന്നാണ്, എവിടേക്കാണ് നിങ്ങളുടെ യാത്ര എന്നുള്ളത് കൂടി ഈ സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. അതാ മെസ്സേജ് ബോക്സ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. ഒപ്പം ഇന്നത്തെ ഫുഡിൻ്റെ വീഡിയോസ് ഒക്കെ എന്തായാലും എടുത്തിട്ടുണ്ടാവും, ഫുഡ് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ തീർച്ചയായിട്ടും എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം ഇന്നത്തെ വെറൈറ്റി എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജുകൾക്കായിട്ട് കൂടി ഞാൻ വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിട്ടിലൻ പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. സമയം 3 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആണ്.

0: Qatar Airways wishes you Eid Mubarak.
1: You are listening to Radio Suno 91.7 FM.
2: Qatar's favorite radio station.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
5: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ? ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മാ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര്, വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727760 2.
6: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനു റേഡിയോ നെറ്റ്‌വർക്ക്.
7: ഹായ്, നമസ്കാരം, ഞാൻ ആദർശ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനു 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സുനു ഈദ് മജ്ലിസ്.

0: Almira Hypermarket wishes you Eid Mubarak.
1: You are listening to Radio Suno 91.7 FM.
2: Qatar's favorite radio station.
1: Favorite radio station.
0: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
3: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol safety am 40% on making charges. E offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: Joyalukkas, world's favorite jeweler.
5: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
6: റെസ്റ്റോറന്റ് പാർട്ണർ
7: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
6: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മതർ ഖദീം, ഡൈസോ ജപ്പാൻ.
8: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
9: ഫ്രാറ്റ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്ട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices. Visit Bradma Wholesale Market at Selva Road.
6: Golden, flaky, irresistible snacks croissant from Cubake. Baked to perfection, filled with delicious chocolate anytime, snacks time.
9: And
6: Grand Mall Hypermarket.
5: Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
9: And
5: പാർത്താസ് ബർവ വില്ലേജ്. ഈദ് ആഘോഷിക്കാം പാർത്താസിനൊപ്പം.
10: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: No.

0: radio station. Qatar General Insurance and Reinsurance Company wishes you Eid Mubarak. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
2: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
3: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ അതിഥി വന്നു.
2: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
4: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
2: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
3: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
2: ദൃശ്യം 3 വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
5: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
6: Relax and recharge with 917 evening.
7: 917 evening.
5: Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal
7: 917 evenings.
8: Joy Alukas 917 evenings
9: presented by Joy Alukas, world's favorite jeweler.
10: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
11: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 400-1707
12: in association with
13: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
14: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
15: Daiso, let's make every outing unforgettable.
16: And
17: Marza Hypermarket, be fresh, be you. Visit your nearest store today.
18: Hi, namaskaram, nan Shamna Kasim.
19: Kurumoliyude
18: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 എല്ലാ ലിസണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്.
20: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 3 മണി കഴിഞ്ഞ് 27 മിനിറ്റാണ്. എല്ലാവരും ഇങ്ങനെ ഗംഭീരമായിട്ട് ഒരുപാട് ഫോട്ടോസും ഇന്നത്തെ ഉച്ചയുടെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നിങ്ങളത് കണ്ടു കാണും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ യൂട്യൂബിലേക്കും അല്ലെങ്കിൽ നമ്മളുടെ ഫേസ്ബുക്കിലേക്കും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും. നല്ല പാട്ടുകൾ നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ബെല്ലിരുന്നാൽ പൊലിവും പാട്ടൂരും കിസയും എന്ന ഒരു സ്പെഷ്യൽ ഈദ് സോങ് നമ്മളുടെ പേജുകളിൽ അപ്പായി കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വലിയൊരു ഒരു ഒരു കൂട്ടായ്മയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കുക. മുഹസിൻ തളിക്കളം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം തന്നെ അതിഗംഭീരമായിട്ട് ആ ഒരു പാട്ടിന് അവരുടെ ആ ഒരു വലിയൊരു എഫേർട്ടിൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ പാട്ടിന് പിന്നിൽ പ്രവർത്തിച്ചവരും മുന്നിൽ പ്രവർത്തിച്ചവരും കൂടെ നിന്ന് എല്ലാവർക്കുമുള്ള ഒരു വലിയ കയ്യടികൾ കൂടി ഈ സമയത്ത് നൽകുകയാണ് കേട്ടോ. അതിമനോഹരമായിട്ട് അവരതിനെ ഭംഗിയുള്ള രീതിയിൽ തന്നെ നമുക്കായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ FB വരികയാണെന്നുണ്ടെങ്കിൽ മാപ്പിള പാട്ടിൻ്റെ ഈണവും അല്ലെങ്കിൽ നമ്മുടെ പെരുന്നാൾ കാലത്തിൻ്റെ നല്ല നല്ല ഓർമ്മകളും ഒക്കെ ഉള്ള ഒരുപാട് നല്ല പാട്ടുകൾ കോർത്തിണക്കിയ ഒരു ഗാനോപഹാരം എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ തന്നെയുള്ള അത്രമാത്രം മനോഹരമായിട്ടുള്ള രീതിയിൽ ഈ ഒരു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ പറ്റുന്ന ആ ഒരു പാട്ടിൻ്റെ അല്ലെ ഒരു മാല പോലെ പാട്ടുകൾ കോർക്കുക എന്ന് പറയുന്ന പോലെ തന്നെ മനോഹരമായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുള്ള ഒരു സെഷനാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ പേജിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു സെഷൻ നിങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അടുത്ത പാട്ട് തരുന്നത്, ദോസ്ത് മൂവിയിലെ പാട്ട്.

ഈദ് മജ്ലിസ് വിശേഷങ്ങൾ കേട്ടുപോകുന്ന സമയമാണ്. സമയം 3 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആണ് കേട്ടോ. സമയം അങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് വൈകുന്നേരം ആയിട്ട് വേണം ഒന്ന് പുറത്തേക്കൊന്ന് കാര്യമായിട്ടൊന്ന് ഇറങ്ങാനായിട്ട്. ഈ ചൂടൊന്ന് താന്നിട്ട് അല്ലെങ്കിൽ വെയിലൊന്ന് താന്നിട്ട് വരാൻ ഇറങ്ങാൻ നിൽക്കുകയായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ. അങ്ങനെ ഒരു പ്ലാനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കുറച്ചൊരു ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് സമാധാനമായിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്, ഈ ഒരു ടൈം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വലിയ വലിയ സ്നേഹത്തിലുള്ള ആഘോഷങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും വ്യാഴാഴ്ച അൽക്കോർ ഡൗൺ ടൗണിൽ സൂക്കിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒത്തുചേരാനും സന്തോഷങ്ങൾ പങ്കുവെക്കാനായിട്ടുള്ള ഒരു പ്രത്യേക അവസരം കൂടി ഒരുങ്ങുന്നുണ്ട്. പ്രത്യേക പെരുന്നാൾ പരിപാടികളൊക്കെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അൽക്കോർ അൽതക്കീറ മുനിസിപ്പാലിറ്റി സംയുക്തമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകിട്ട് 4 മണി മുതൽ രാത്രി 7 മണി വരെയായിരിക്കും ഈ ഒരു പ്രോഗ്രാംസ് അവിടെ നടക്കുക. കുടുംബാംഗങ്ങളോടൊപ്പം ഒന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റും. പ്രവേശനം പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടുള്ള രീതിയിലാണ് നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അൽക്കോർ ഡൗൺ ടൗൺ സൂക്കിലും അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഭാഗങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത പാട്ടിലേക്കും നമ്മൾ പോവുകയാണ്. നമ്മൾ കേൾക്കാൻ പോകുന്നത് ബോയ് ഫ്രണ്ട് മൂവിയിലെ പാട്ട്.

0: Ιωάννου. Eat Matchless. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞ് 3 മിനിറ്റാണ്. ഈ ദ മജ്ലിസ് വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ചെറിയ പ്ലാനൊക്കെ ഇട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാം എന്നുള്ള പ്ലാനിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയമായിരിക്കും, പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന യാത്ര ചെയ്ത് പോകുന്ന സമയമായിരിക്കും. അപ്പോൾ ഒരു കിടിലൻ സെൽഫിയൊക്കെ ഇന്നത്തെ ദിവസത്തിൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ അറ്റയറിൽ നിങ്ങളിന്നൊരു അടിപൊളി ഒരു അറ്റയറിലൊക്കെ ആയിരിക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അയച്ചിട്ടുള്ളൂ. ഒപ്പം തന്നെ ഇന്നത്തെ ബിരിയാണി സ്പെഷ്യൽ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വിശേഷങ്ങൾ ഷെയർ ചെയ്യാം. ഒപ്പം തന്നെ നിങ്ങളിപ്പോൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ കൂടെ ഒരു ഫുൾ ടീം ജോയിൻ ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എവിടേക്കാണ് അവരുടെ യാത്ര, എന്താണ് പരിപാടികൾ എന്നുള്ള വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം.
1: നജീബുണ്ട്, റിയാസുണ്ട്,
0: ഓക്കെ,
1: സിദ്ദീഖുണ്ട്, ഷംസീറുണ്ട്,
0: അടിപൊളി,
1: സിയാദുണ്ട്. എല്ലാം വടകരക്കാരാണ്.
0: എല്ലാം വടകരക്കാരാണ്. പിന്നെ വടകരക്കാരില്ലാതെ ഇവിടെ ഇല്ലല്ലോ. വടകര എവിടെ തിരിഞ്ഞാലും വടകരക്കാരാണ്.
1: വടകരയില്ലാത്തൊരു പരിപാടി ഇല്ല.
0: അതാണ് അതാണ്. എവിടേക്കാണ് യാത്ര, എന്താണ് പ്ലാൻ?
1: ഞങ്ങൾ ഇപ്പോൾ ലുസൈലേക്ക് പോകാനുള്ള പദ്ധതിയാണ്.
0: പദ്ധതിയാണ്, ഓക്കെ. അപ്പൊ എല്ലാവർക്കും വളരെ സ്പെഷ്യൽ ആയ ഒരു ഈദ് മുബാറക്ക്.
1: ഈദ് മുബാറക്ക് എല്ലാരോടും. ഈദ് മുബാറക്ക് പറഞ്ഞു.
0: ഓ അടിപൊളി. അതിനകത്ത് പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ?
1: പാട്ട് പാടാൻ പറ്റുമോ?
0: പാട്ടറിയില്ല, സോറി സോറി. പാട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്നല്ലേ. എന്ത് ബിരിയാണി ആയിരുന്നു ഇന്ന് സ്പെഷ്യൽ? ഉച്ചക്ക് എന്തായിരുന്നു?
1: മട്ടൻ. മട്ടൻ
0: മട്ടൻ നിങ്ങൾ കുക്ക് ചെയ്താണോ അതോ ഓർഡർ ചെയ്താണോ?
1: അല്ല, ഞങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്താണ്.
0: പിന്നെ അല്ല, എത്ര സമയം എടുത്തു കുക്കിങ്ങിന് എല്ലാം കൂടെ?
1: അല്ല, ഞങ്ങള് സുഹൃത്തിന്റെ വീട്ടിലാണ്.
0: ഓ, അങ്ങനെ എല്ലാരോട് ജോയിൻ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ അങ്ങനെ ഫാമിലി ആയിട്ട് ചേർന്നാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എത്ര വർഷമായി നജീബ് ഇവിടെ ഖത്തറിൽ എത്തിയിട്ട്?
1: ഞാൻ ഇവിടെ 4 വർഷമായിട്ടേ ഉള്ളൂ. അതെ അതെ അതെ.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലുള്ളവരെ കൂടി പരിചയപ്പെടുത്തു.
1: വീട്ടിലിപ്പോ വൈഫും മകനും ഉണ്ട്, ഒരു മകൻ ഇവിടെ ഉണ്ട്.
0: ഇവിടെ ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ എന്നാലും നിങ്ങൾ ലുസൈലിൽ പോയി തകർക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ തകർപ്പൻ പാട്ട് പ്ലേ ചെയ്യാൻ എടുത്തത്.
1: ഒരു അടിപൊളി പോട്ടെ,
0: ഒരു തകർപ്പൻ പാട്ട്.
1: ഫാസ്റ്റ് മൂവി ആയിക്കോട്ടെ,
0: ഒരു ഫാസ്റ്റ് പാട്ട് വേണം.
2: ഹലോ
0: ഹലോ, ഇതാരാണ്?
2: നജീബിന്റെ ഫ്രണ്ടാണ്.
0: നജീബിന്റെ ഫ്രണ്ടിന്റെ പേരെന്താണ്?
2: എംസി. ആ, വടകര. വടകര
0: എങ്ങനെയുണ്ട് ഇന്നത്തെ ഈദ് ദിവസം? തകർക്കാണോ?
2: ഈദ് അടിപൊളി.
0: അടിപൊളി
2: ഫുഡ് ഉണ്ടാക്കി, മട്ടൻ ബിരിയാണി, ഫ്രൂട്ട് സലാഡ്, ചിക്കൻ പൊരിച്ചത്.
0: അമ്പ, എന്ത് വേണം അല്ലേ?
2: പുളി. ഓക്കെ, എല്ലാം അടിപൊളിയായി.
0: ഓക്കെ, താങ്ക് യു, ബൈ ബൈ. അപ്പോ നജീബും ടീമും ഇങ്ങനെ ലുസൈലിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവർ ചെറിയ പ്ലാനൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും നജീബിനും ടീമിനും വേണ്ടിയിട്ട് ഞാൻ അടുത്ത പാട്ടുകൾ പ്ലേ ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോ നമ്മൾ പതുക്കെ ട്രാക്ക് ഒന്ന് മാറ്റുകയാണ് കേട്ടോ. ഇനിയിപ്പോ അടിപൊളി പാട്ടുകളിലേക്ക് തന്നെ നമ്മൾ എത്താനായിട്ട് പോകുന്ന. എനിക്ക് തോന്നുന്നു എല്ലാവരും പുറത്തേക്കൊക്കെ പതുക്കെ ഇറങ്ങി തുടങ്ങുന്ന സമയം കൂടിയാണ് ഇനിയുള്ള സമയം എന്ന് പറയുന്നത്. എല്ലാവരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ ഒന്ന് കറങ്ങാൻ ഇറങ്ങുന്ന സമയമാണ്. ഇപ്പൊ കേട്ടു പോകുന്നവരുണ്ടെങ്കിൽ വിളിക്കാട്ടോ. നിങ്ങളുടെ വിശേഷങ്ങൾ, ഇന്നത്തെ ദിവസത്തിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഇപ്പം നജീബും ടീമും ഒക്കെ വിളിച്ച പോലെ തന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ അറിയാലോ, 444-917 എന്ന നമ്പറിലേക്ക്, 444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വിളിക്കാവുന്നതാണ്. സംസാരിക്കാം നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തിന്റെ സന്തോഷങ്ങൾ, വിശേഷങ്ങൾ. ആരുടെ കൂടെയാണ് ഇപ്പൊ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫ്രണ്ട്സ് ആണോ, ഫാമിലി ആണോ, എന്താണ് സ്പെഷ്യൽ വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ കേൾക്കാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾ വിളിച്ചോളൂ. 444-917 എന്ന നമ്പറിലേക്ക്. ഒരു കിടിലും പാട്ടിലേക്ക് നമ്മൾ പോവാണ്. സുലീഖ മൻസിൽ മൂവിയിലെ പാട്ടാണ് ദാ നിങ്ങൾക്കരികിലേക്ക് വരുന്നത്. ഇനി വരാൻ പോകുന്നൊക്കെ അടിപൊളി പാട്ടുകളായിരിക്കും കേട്ടോ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.

0: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ. ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലി പെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര് വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727760 2.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
3: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
2: മോർണിംഗ് സവാരി
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
5: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ dazzling new designsുമായി.
6: In association with
7: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
8: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
9: Just feel like you're home.
10: Hi, assalamu alaikum. Namaskaram. Priyamullavare.

0: Oțelianu. Eat much less. ഈദ് മജ്ലിസ് വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമാണ്. ഒരുപാട് പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഫ്രണ്ട്സിന്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൾസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പൊ നമ്മളുടെ കൂടെ അടുത്തൊരു ടീം കൂടി ജോയിൻ ചെയ്യാണ്. എന്താണ് അവരുടെ പ്ലാൻ, എന്താണ് അവരുടെ പരിപാടികൾ എന്നൊക്കെ നമുക്കൊന്ന് ചോദിക്കാം.
1: ഹലോ,
0: ഈദ് മുബാറക്ക്. ആരാണ്?
1: അൻഷാദ്.
0: എവിടേക്കാണ് യാത്ര? വില്ലേജിലേക്ക്. ഫാമിലി ആയിട്ട് എല്ലാരും ആയിട്ടാണോ, ഫ്രണ്ട്സ് ആയിട്ടാണോ, എങ്ങനെയാണ്? ഫ്രണ്ട്സ് ആയിട്ടാണ്. ആരൊക്കെയാ കൂടെ ഉള്ളേ?
1: എന്റെ ഫ്രണ്ട് ഷാൻ ഉണ്ട്,
0: എല്ലാരും ഉണ്ട്. എല്ലാരും എവിടെ ഉള്ളവരാണ് നാട്ടില്?
1: രണ്ടാള് കൊല്ലം, ഞാൻ കാസർഗോഡ്.
0: ഓക്കെ, അങ്ങനെ എല്ലാ ജില്ലക്കാരും ഉണ്ടോ?
1: എല്ലാ ജില്ലക്കാരും ഉണ്ട്.
0: തീർച്ചയായിട്ടും നമുക്ക് പ്രവാസത്തിൽ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമല്ലേ, എല്ലാ ജില്ലയിൽ നിന്നും നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ഫ്രണ്ട്സ് ഇല്ലാത്ത ഏതെങ്കിലും ജില്ലയുണ്ടോ?
1: ഇല്ല,
0: കുറവായിരിക്കും. എങ്ങനെ നോക്കിയാലും നമുക്ക് ഏത് എല്ലാ ജില്ലയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരാളുണ്ടാവും എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡൊക്കെ തകർപ്പനായിരുന്നു? ഓർഡർ ചെയ്തോ, കുക്ക് ചെയ്തോ, എങ്ങനെയായിരുന്നു?
1: റൂമില് ബീഫ് ബിരിയാണി, പായസം.
0: എന്ത് പായസായിരുന്നു?
2: സലാഡ്. സലാഡ്.
0: അതാരാണ് വലിയ മഹാനാരാണ് ഇപ്പൊ സംസാരിച്ച മഹാന്റെ പേരെന്താണ്? ഷാനി. ഓക്കെ, എന്ത് പായസായിരുന്നു? അടപ്പായസം. അടിപൊളി അടിപൊളി. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ അടുത്ത പാട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ശരി എന്നാ. ഓക്കെ, ബൈ ബൈ. അവരെന്തായാലും തകർപ്പനായിട്ടൊരു വില്ലേജിലേക്കുള്ള ഒരു യാത്രയിലാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി സ്പെഷ്യലി, നമുക്ക് വേണ്ടി സ്പെഷ്യലി അച്ചാറും ഒക്കെ പറഞ്ഞ അവർക്കൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യലി ഞാൻ അടുത്ത പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ. ഒരു തകർപ്പൻ തമിഴ് സോങ്ങിലേക്ക് നമ്മൾ പോവാണ്. വേട്ടയ്യനിലെ പാട്ട്.

0: എക്സ്ചേഞ്ച് വിഷസ് യു ഈദ് മുബാരക്.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
0: സിദ്രമോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ May 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെ.
2: കാണാം ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ, മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
0: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്രമോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: Joyalukkas, world's favorite jeweler.
5: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
6: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല ഏട്ടി.
5: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
7: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട 13 ചൊല്ല്.
5: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥ് തിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. സുനോ ഈദ് മജ്ലിസ്. ഈദ് മജ്ലിസ് വിശേഷങ്ങൾ കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുടെ കോൾസ് ഇങ്ങനെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പലരും പല വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലർ പ്ലാനോടുകൂടി യാത്ര ചെയ്യുന്നു, ചിലർ ജസ്റ്റ് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കാം എന്നുള്ള പ്ലാനിൽ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ എവിടേക്കാണ് നിങ്ങളുടെ യാത്ര, എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ ചോദിച്ചു വരികയാണ്. ഈദ് മജ്ലിസ് വിശേഷങ്ങളുമായിട്ട് ജനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. നമ്മളുടെ കൂടെ ഒരു ടീം കൂടി ഇതാ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടാലോ. ഹലോ ഹലോ, ഈദ് മുബാറക്. ആരാണ് വിശേഷങ്ങൾ? അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ? എവിടേക്കാണ് യാത്ര? ഒറ്റയ്ക്കാണോ അതോ ഫ്രണ്ട്സ് ആയിട്ടാണോ?
8: ഓക്കെ,
0: ആരൊക്കെയാണ്, ആരൊക്കെയാ കൂടെ ഉള്ളേ?
8: ഫിറോസ് ഉണ്ട്, അൻഷാദ് ഉണ്ട്,
0: ഓക്കെ,
8: ഫിറോസിന്റെ വൈഫ് ഉണ്ട്. ഇങ്ങനെ പോകുന്നു.
0: എവിടേക്കാണ്, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ അതോ ജസ്റ്റ് ഒരു ഡ്രൈവിന് ഇറങ്ങിയാണോ?
8: ഒറ്റ
0: മൈൻഡ്,
8: ഒറ്റ മൈൻഡ്
0: എവിടേക്കാന്ന് വെച്ചാ പോയേക്കാം. ഓക്കെ, അടിപൊളി അടിപൊളി. ഇന്നത്തെ ഫുഡൊക്കെ തകർപ്പനായിരുന്നല്ലോ അല്ലേ, ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. സൂപ്പർ സൂപ്പർ. ഏതാണ് ഫുഡ് കഴിച്ച ക്ഷീണം മാറ്റാൻ വേണ്ടിട്ടല്ലേ? അപ്പൊ എന്തായാലും തകർപ്പനായിട്ട് നിങ്ങളുടെ യാത്ര പോകട്ടെ. അടുത്ത പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലി തരുന്നു കേട്ടോ.
8: നല്ലൊരു പാട്ട്.
0: ഏത് പാട്ടാ വേണ്ടത്? എന്തെങ്കിലും സജഷൻ ഉണ്ടേ പറഞ്ഞോ.
8: എന്റെ കൽപ്പിൽ
0: സെറ്റാണ്, അപ്പൊ ഞാനത് പ്ലേ ചെയ്യാം. ഓക്കെ
8: താങ്ക് യു,
0: ബൈ ബൈ. അപ്പൊ സെറ്റ് ആണെന്ന് പറഞ്ഞ ആ പാട്ട് തന്നെ ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഇതാ വരുന്നു കേട്ടോ. സമയം 4 കഴിഞ്ഞ് 21 ആണ്. ഈ ദ മജ്ലിസ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജനസ നിങ്ങൾക്കൊപ്പം ഇനിയും കിടിലം കിടിലം പാട്ടുകൾ നിങ്ങൾക്കായിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ.

0: നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ
2: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
1: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മതർ കദീം, ഡൈസോ ജപ്പാൻ.
3: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
4: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്ട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ Wholesale Market at Salva Road.
1: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
3: And
1: Grand Mall Hypermarket.
5: Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
3: And
5: Partha's Barwa Village.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭാവന. ഖത്തറിലെ റേഡിയോ സുനോ ശ്രോതാക്കൾക്ക് എന്റെ ഈദ് ആശംസകൾ.

0: ഏത് മജ്ലിസ് വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരുപാട് പേരിങ്ങനെ യാത്രയിലാണ്, പലരും നമ്മളെ വിളിക്കുന്നുണ്ട്. എങ്ങോട്ടേക്കാണ് യാത്ര, എന്താണ് പ്ലാനുകൾ എന്നുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ കൂടി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. ഓക്കെ, എവിടെയാണ്, നാട്ടിലെവിടെയാണ്? മലപ്പുറം. മലപ്പുറം, അടിപൊളി അടിപൊളി. എങ്ങോട്ടേക്കാണ് യാത്ര? വക്ര. വക്രയിൽ എവിടേക്കാണ്? ബീച്ച് ലക്ഷ്യമാക്കിയാണോ അതോ എന്താണ് മനസ്സിലെ പ്ലാൻ? എന്താണ്,
1: എന്റെ കൂടുതൽ ഫ്രണ്ട് ഉണ്ട് ഷിഹാബ്, ഈ ബീച്ചും വെള്ളം ഭയങ്കര പ്രശ്നമാണ്.
0: എന്താണെന്നറിയില്ല, പുള്ളിക്ക് ബീച്ച് കണ്ടാ അപ്പ അവിടെ പോണോ അല്ലേ?
1: അതെ, ബീച്ചാണ് എപ്പോഴും പറയാൻ പറ്റും. എനിക്ക് വെള്ളം കണ്ടാ പുറത്തേക്കാണ്, അപ്പൊ അവനെ കൊണ്ട് പോലൊരു പ്ലാനാണ്. ചിലപ്പോ ബീച്ച് അല്ലെങ്കിൽ അതിന്റെ അടുത്തൂടെ ഉള്ള സ്ഥലം.
0: തീർച്ചയായിട്ടും ഫ്രണ്ട്സിന്റെ കൂടെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യൂ, ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു, ബൈ ബൈ. അങ്ങനെ ഒരുപാട് പേര് നമ്മളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ യാത്രയിലാണ്. ചിലർ പറയുന്നുണ്ട് എനിക്ക് പ്ലാൻ ഉണ്ട്, ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പ്ലാൻ ഉണ്ട്. ചിലർ ഒരു പ്ലാനുമില്ല, ഒറ്റ മൈൻഡ് അങ്ങോട്ട് പോയേക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകളും കോൾസും ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു വൈകുന്നേരം, ഈ പെരുന്നാളിന്റെ ഇന്നത്തെ ദിവസത്തിന്റെ വൈകുന്നേരം എങ്ങനെ മുന്നോട്ട് പോകുന്നു, എവിടേക്കാണ് നിങ്ങളുടെ യാത്രകൾ എന്നുള്ള വിശേഷങ്ങളൊക്കെ കൂടി നമ്മളിങ്ങനെ ചോദിച്ചു വരുന്ന സമയമാണ്. അപ്പൊ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. 5000917 എന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് അയക്കാം. അല്ലെ, വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം കേട്ടോ. 444-917 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ആ ഒരു വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാവുന്നതാണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു മണിക്കൂറിൻ്റെ, ഈദ് മജ്ലിസ് മണിക്കൂറിൻ്റെ വിശേഷങ്ങൾ എനിക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് എത്തുകയാണ്. കുറച്ച് സമയങ്ങൾക്കുള്ളിൽ സന്ദീപ് കൂടി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് കൂടി വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തൊരു നല്ല പാട്ട് കൂടി നിങ്ങൾക്ക് തരുവാണ്. ഇനി എന്തായാലും വിളിക്കുന്ന ആളുകളുടെ കൂടുതൽ വിശേഷങ്ങൾ സന്ദീപായിരിക്കും കൂടുതൽ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ പതുക്കെ അങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയുന്നു. വൈകുന്നേര സമയമാകുമ്പോൾ നല്ല ചായയും കോഫിയൊക്കെ കുടിച്ച് ഉച്ചയ്ക്കത്തെ ബിരിയാണിയുടെ ആ ഒരു ആലസ്യത്തിൽ നിന്ന് ഉണർന്ന് നമുക്ക് ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ച് ആവേശത്തോടുകൂടി ഈ ദിവസം ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോവുക. ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെയൊക്കെ മീറ്റ് ചെയ്യുക. കുറച്ച് സമയം എല്ലാവരുടെ അടുത്തേക്ക് ഒന്ന് സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ ദിവസം ഏറ്റവും മനോഹരമായിട്ട് പോകട്ടെ എന്നുള്ള സ്പെഷ്യൽ വിഷസ് കൂടി തന്നുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയുന്നത്. അപ്പോൾ ഇനിയും വിശേഷങ്ങളുണ്ടെങ്കിൽ, ഇനിയും നിങ്ങൾ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വിളിച്ച് തന്നെ സംസാരിക്കാം. 444-917 എന്ന നമ്പറിലേക്ക് അല്ലെങ്കിൽ മെസ്സേജുകളായിട്ട് അയക്കാം. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളും വിശേഷങ്ങളും ഒക്കെ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസങ്ങളിലും ബാക്കിയുള്ള ഒരുപാട് ഒരുപാട് അപ്ഡേറ്റ്സും വിശേഷങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയുന്നു കേട്ടോ. ഒരു നല്ല പാട്ട് കൂടി ഇതാ നിങ്ങൾക്കരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കേട്ട് ആസ്വദിക്കാൻ പറ്റിയ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിലേക്കാണ് നമ്മൾ എത്തുന്നത്. പാൽനില പുഞ്ചിരി എന്നുള്ള പാട്ട് ഓർമ്മയില്ലേ, ആ പാട്ടിൻ്റെ പുതിയ വേർഷനാണിത് കേട്ടോ.

0: 7 FM.
1: Qatar's favorite radio station.
0: Favorite radio station.
2: പച്ചമാങ്ങാ പച്ചമാങ്ങാ നാട്ടുമാവിലെ മാങ്ങ.
3: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
2: പിന്നല്ലാതെ മാർസേല കിട്ടിലൻ മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
4: അറുപതിൽ പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ മെയ് 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
5: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
6: Joyalukkas, world's favorite jeweler.
7: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
8: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
7: മില്യണോ?
8: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
9: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
10: അമേരിക്കൻ ഹോസ്പിറ്റൽ ക്ലിനിക്സ് ദോഹ വിഷസ് യു ഈദ് മുബാരക്. Salud, eat much less.

0: Ιωαννίνου. Eat Matchless.
1: Good evening, good evening. Eid Mubarak to all the lovely listeners out there. Da Sandeepana joins you on your favorite FM station, Radio Sun 91.7 FM. Ida Eid Majlis into time. മെയ് 27 ബുധനാഴ്ച ദിവസം ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ ദിവസം മുന്നോട്ട് പോവുമായിരിക്കും. ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരിക്കുന്ന ഈ ഒരു സമയം. തീർച്ചയായിട്ടും ഓൾ ദീസ് മൊമെന്റ്സ് ലൈഫിൽ എന്നും ഒരുപാട് സന്തോഷം നിറഞ്ഞ, അതേപോലെ എന്നും ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കുറേയേറെ നല്ല നിമിഷങ്ങൾ കൊണ്ടുവരുന്ന ആ ഒരു ടൈമിലേക്ക് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കടന്നു പോവുകയാണ് ആസ് ഓഫ് നൗ. ഇനിയും മീറ്റിംഗ്സും പ്ലാനിങ്സും ഒക്കെ തന്നെ ചെയ്യാനുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ പ്ലാൻസ് ഒക്കെ സെറ്റാവാൻ നോക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കുറച്ച് നേരം എനിക്ക് തോന്നുന്നു നിസ ഒരുപാട് പേരുടെ വിശേഷങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്ന് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഉഷാറായിട്ട് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യണം, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളും ഷെയർ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരുന്നു ഇന്നത്തെ ഉച്ചലത്തെ ഫുഡിൻ്റെ പരിപാടി, ഇതൊക്കെ അറിയാൻ ഞാനും വെയിറ്റിംഗ് ആണ്. ആ കഥകളും നിങ്ങളുടെ ആ ഒരു സന്തോഷം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. സോ വിളിക്കാൻ മറക്കണ്ട, 500-00917 മെസ്സേജും 444-999 കോൾസും. ഞാൻ ദേ വെയിറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട്. ഓൺ ഈദ് മജ്ലിസ് സന്ദീപാണ് കൂടിയുള്ളത്. ദിസ് ഇസ് കദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ടു ഓൾ ദ ലവ്ലി ലിസ്ണേഴ്സ് ഒരിക്കൽ കൂടി ഗംഭീരമായിട്ടുള്ള ഒരു ഈദ് മുബാറക്.

0: Desi Motors wishes you Eid Mubarak.
1: You are listening to Radio Sunoh 91.7 FM,
2: Qatar's favorite radio station.
0: സിദ്രമോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ മെയ് 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ
3: കാണാം. ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ, മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
0: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്രമോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
4: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
5: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രി വന്നു.
4: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
6: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
4: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
5: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
4: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.

0: നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ
2: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
1: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
3: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
4: ബ്രാഡ്മാ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മാ ഹോൾസെയിൽ മാർക്കറ്റ് അറ്റ് സൽവ റോഡ്.
1: ഗോൾഡൻ ഫ്ലേക്കി ഇറസിസ്റ്റിബിൾ സ്നാക്സ് ക്വാസോ ഫ്രോം ക്യൂബേക്ക്, ബേക്ക് ടു പെർഫെക്ഷൻ ഫിൽഡ് വിത്ത് ഡെലിഷ്യസ് ചോക്ലേറ്റ് എനി ടൈം സ്നാക്സ് ടൈം.
5: ആൻഡ്
1: ഗ്രാൻഡ് മോൾ ഹൈപ്പർമാർക്കറ്റ്
6: സപ്പോർട്ടഡ് ബൈ അജ്വ നേറ്റീവ് സൂപ്പർ മാർക്കറ്റ്, ഖത്താസ് ലാർജസ്റ്റ് കളക്ഷൻ ഓഫ് ഹെൽത്തി പ്രോഡക്ട്സ് ആൻഡ് 90s സ്നാക്സ് ഐറ്റംസ്. വിസിറ്റ് ഷോറൂം അറ്റ് ബർവ വില്ലേജ് ഓർ ഷോപ്പ് ഓൺലൈൻ അജ്വ.qa.
5: ആൻഡ്
6: ഖത്താസ് ബർവ വില്ലേജ്.

0: Ritter Sport wishes you Eid Mubarak.
1: Listening to
0: Radio Suno 91.7 FM.
2: Qatar's favorite radio station.
1: Favorite radio station.
3: ഈദ് മുബാറക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ഗംഭീരമായിട്ടുള്ള ഈദ് വിഷയാണ്. അടിപൊളിയായിട്ട് തന്നെ നിങ്ങളുടെ ഈവനിങ് ടൈമും പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് തന്നെ ഓട്ടത്തിലായിരുന്നിരിക്കും. ചെറിയൊരു ഉച്ച മയക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ പുറത്ത് കറങ്ങാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിൽ, ആ ഒരു ഡ്രൈവിൽ ഞാനും കൂടെ കൂടുകയാണ്. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മജ്ലിസിലേക്ക് സ്വാഗതം. അങ്ങനെ ദാ അടിപൊളി കുറേ പാട്ടുകളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ആൻഡ് കുറച്ച് മുമ്പ് നിസ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ദേ ഒരു കോള് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിസ എവിടെ, എനിക്ക് കുറേ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു, ചോദിച്ചിട്ടാണ് നിസ പോയതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ദേ നിസയെ തിരിച്ചു കൊണ്ടുവന്ന ആ ഒരു കോളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈദ് മുബാറക് വിഷസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. കെ എം നൗഫൽ, ഈദ് മുബാറക് ടു യു ഓൾ എന്നുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈദ് മുബാറക് ടു യു ആൻഡ് യുവർ ഫാമിലി നൗഫൽ ബ്രോ. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കട്ടെ. സോ വിതൗട്ട് ടേക്കിംഗ് എനിബഡീസ് ടൈം, ദാ നമുക്ക് നിങ്ങളുടെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷമല്ലേ മറ്റുള്ളവരുടെ വിശേഷങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്ന അവരുടെ ആ ഒരു മൊമെന്റിന്റെ ഭാഗമാകുക എന്ന് പറയുന്നത്.
4: എന്റെ പേര് റാഷിദ്.
5: റാഷിദ് എവിടേക്കാണ് യാത്ര? റാഷിദേ,
4: ഞാനിപ്പോ പ്രത്യേകിച്ച് പറയാനില്ല, അൽക്കൂർ ഭാഗത്തേക്കാണ് പ്രതീക്ഷിക്കുന്നത്.
5: അതായത് കുറച്ച് ദൂരം ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകാന്ന് വിചാരിക്കുന്നു അല്ലേ?
4: അതെ അതെ അതെ അതെ.
5: ഓ അടിപൊളി, ആരൊക്കെ ഉണ്ട് കൂടെ?
4: ഞാന് വാഹിദ് ഉണ്ട്, സാബിത് സീപ്പു ഉണ്ട്, പിന്നെ മുസ്തഫ ഉണ്ട്.
5: അടിപൊളി അടിപൊളി അടിപൊളി. നിങ്ങളായിരുന്നു ഇന്നത്തെ ദിവസത്തിന്റെ ഗ്യാങ് അല്ലേ?
4: അതെ, ഇന്നത്തെ ദിവസത്തിന്റെ.
5: സ്ഥിരം നിങ്ങളാണോ, നിങ്ങൾ ഇത്രയും പേരാണോ മീറ്റ് ചെയ്യുക എവിടെങ്കിലും ആ സെലിബ്രേഷൻസ് ഒക്കെ വരുന്ന സമയത്ത്?
4: തീർച്ചയായും.
5: താങ്ക് യു, ബൈ ബൈ.
3: അങ്ങനെ ദേ നിസീറുടെ അടുത്ത് ചെറിയ വിശേഷമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ റാഷിദ് പോയിട്ടുണ്ടായിരുന്നു. ഇതേപോലുള്ള ഗ്യാങ് ഒക്കെ നമുക്ക് ഉണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് കറങ്ങാൻ പോകുന്നു, ഈവനിങ് ചായ കുടിക്കാൻ പോകുന്നു, എല്ലാ ഗ്യാങ്സും ഒക്കെ ഓൺ ആവുന്ന ഒരു സമയമാണ്. സോ ടു ഓൾ ദ വൺസ് ലിസ്ണിംഗ് ടു മീ റൈറ്റ് നൌ, എല്ലാവർക്കും ഒരു ഈദ് മുബാരക് വിഷസ് ഒരിക്കൽ കൂടി എത്തിക്കുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള സെലിബ്രേഷൻ തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു ആഘോഷം തീരാനൊന്നും പോകുന്നില്ല. ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് ആ ഒരു ആഘോഷത്തിൻ്റെ വൈബ് ഓൺ ആയിരിക്കും. എല്ലാവരും ഉഷാറായിട്ട് ഹാപ്പി ായിട്ടിരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ ദ ബ്യൂട്ടിഫുൾ ട്രാക്കുകളൊക്കെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നുണ്ട്. ആൻഡ് ദ സ്പെഷ്യൽ ഡേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വിഷസ് അറിയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാനായിട്ട് മറക്കണ്ട 5000, ഐ മീൻ ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട 5000 9170. ആൻഡ് ഓൾസോ വിളിക്കാനായിട്ട് 4444 9170 വിളിച്ചു തുടങ്ങിക്കോളൂ. ഞാൻ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ വിശേഷത്തിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ അറിയാനായിട്ട്.

0: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand, R&B, has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: Eid Mubarak, Eid Mubarak, Eid Mubarak. Yes, Anil Kapoor and Malabar Gold and Diamonds wishing all of you a happy and blessed Eid.
2: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
3: പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
4: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
3: പിന്നല്ലാതെ മർസയിലെ കിട്ടിലൻ മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
5: അറുപതിൽ പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ മെയ് 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
6: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പെ.
7: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
6: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
8: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുന്ന ചൊല്ല്.
6: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ മെയ് 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
5: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
0: Favorite radio station.
2: Eid Majlis, Majlis, Eid Majlis, Majlis.
3: Suno, Eid Majlis.
4: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM ൽ ഇത് ഈദ് മജ്ലിസിന്റെ ടൈമാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ മറ്റൊരു ഫെസ്റ്റിവൽ ടൈം നമ്മുടെ അരികിലേക്ക് എത്തുമ്പോൾ ടു ഓൾ ദ വൺസ് ലിസണിംഗ് ടു മീ റൈറ്റ് നൗ ദ ഈദ് മുബാറക് വിഷസ് എത്തിക്കുകയാണ്. സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ ലൈഫിൽ സെലിബ്രേഷൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ എങ്ങനെയാണ് ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളുടെ ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണോ അതല്ല ഫ്രണ്ട്സിൻ്റെ കൂടെയാണോ ചോദിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി പേര് ഇങ്ങനെ കോൾസ് ആയിട്ട് വിളിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മെസ്സേജസും ഈദ് മുബാറക് പറഞ്ഞുകൊണ്ട് ജാസ്തിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, അമിത്തിൻ്റെ മെസ്സേജ് ഉണ്ട്, ഡീലു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഖദീജ പറയുന്നു, ഏറ്റവും ഹൃദയം നിറഞ്ഞ വിഷസ് നിങ്ങളുടെ റേഡിയോയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് നാട്ടിൽ നിന്നാണ് അയച്ചേക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി ഇത് ആ ഒരു വിഷസൊക്കെ നിങ്ങളുടെ അരിയിലേക്ക് എത്തിക്കുമ്പോൾ എനിക്കും സന്തോഷമാണ് വായിച്ചു പോകുമ്പോൾ ഇതൊക്കെ. ഞാൻ ഒരാളെ കുറച്ച് നേരമായിട്ട് വെയിറ്റിംഗ് ആണ്, ഒരു കോളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ. ഹലോ, നമസ്കാരം.
5: നമസ്കാരം, നമസ്കാരം.
4: ഈദ് മുബാറക്.
5: ഈദ് മുബാറക്.
4: പേരെന്താണ്?
5: പേര് സഫ്വാൻ. സഫ്വാൻ,
4: സഫ്വാൻ ബ്രോ, എവിടെന്നാ വിളിക്കുന്നേ?
5: വിളിക്കുന്നത് ഖത്തറിന്നാണ്.
4: അത് മനസ്സിലായി. ഖത്തറിൽ എവിടെയാ?
5: സനയാ. സനയാ.
4: സനയ എന്ന്. എന്തുണ്ട് വിശേഷം? സനയ ഭാഗത്തൊക്കെ എങ്ങനെയുണ്ട് സെലിബ്രേഷൻ ഒക്കെ?
5: അടിപൊളിയാണ്, പക്ഷെ ഫുള്ള് ട്രാഫിക് ആണ്.
4: സനയ ഭാഗത്താണോ? ചില സമയത്ത് ട്രാഫിക് ജാം നല്ലതാണ് ബ്രോ, ഉഷാറായിട്ട് പാട്ടൊക്കെ കേട്ടിരിക്കാലോ.
5: സനയിലാണ്, പേൾ ഖത്തറിലൊക്കെ പോയി കറങ്ങിയിട്ട് വരുന്ന വഴിയാണ്.
4: ഓക്കെ, എങ്ങനെയുണ്ട് പേൾ ഖത്തറിലൊക്കെ ചെന്നിട്ട് വൈബൊക്കെ?
5: അടിപൊളി വൈബാണ്, അടിപൊളി വൈബാണ്.
4: ഓക്കെ, എന്തായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ്?
5: ഈദ്
4: സ്പെഷ്യൽ ഫുഡ് പോയി കഴിച്ചു. കൂട്ടുകാരായിട്ടാണോ പോയത് അതോ ഫാമിലി ആയിട്ടാണോ?
5: ഫ്രണ്ട്സുമായിട്ട്.
4: ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത്?
5: കൂടെ ഫ്രണ്ട്സ് സിദ്ദീഖ് ഉണ്ട്, അങ്ങനെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട്.
4: ഓക്കെ ഓക്കെ, അപ്പൊ അവരെല്ലാരും കൂടെ അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. വീട്ടിലൊക്കെ വിളിച്ചോ?
5: ഇല്ല, വീട്ടിൽ മാത്രം വിളിച്ചിട്ടില്ല.
4: അതല്ലേ ആദ്യം ചെയ്യണ്ടേ, വീട്ടിലൊക്കെ വിളിച്ച് ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട്.
5: ഡെയിലി വിളിക്കുന്നല്ലേ.
4: ഓക്കെ, അപ്പൊ ഇന്ന് ഫ്രണ്ട്സിന് വേണ്ടി മാറ്റി വെച്ചേക്ക, ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
5: ഇന്നലെ പറഞ്ഞായിരുന്നു.
4: ഓക്കെ, നാളെ എന്നെ ഒരു ദിവസത്തേക്ക് വിളിക്കണ്ട, ഞാൻ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും. അതാണ് നമ്മൾ എന്തായാലും ജീവിതത്തിൽ ഇതേപോലെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന മൊമെന്റ്സ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാം. ഒരിക്കൽ കൂടി ഈദ് മുബാറക്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അങ്ങനത്തെ സഫ്വാന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇതേപോലുള്ള സന്തോഷമുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഉള്ള വിശ്വസൊന്നും വായിക്കാനായിട്ട് മറക്കണ്ട. ഇന്നത്തെ ദിവസം ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് രാവിലെ തൊട്ടുള്ള വിശേഷങ്ങളൊക്കെ എനിക്കും പറയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് ഖത്തർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഈദ് മജ്ലിസിന്റെ ടൈമാണ്. സന്ദീപ് ആണ് കൂടെയുള്ളത്. ഈദ് മുബാറക് വൺസ് അഗൈൻ ടു ഓൾ മൈ ലവ്ലി ലിസണേഴ്സ്.

0: listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: Taufik Travels wishes you Eid Mubarak.
3: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
4: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് മീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് മീന കുറുപ്പ്, ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
5: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
6: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
5: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
0: Favorite radio station.
2: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
3: 2026-ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: Aldar Exchange wishes you Eid Mubarak.
6: Suno Eid Majlis.

0: Ιωαννίνου. Eat Matchless.
1: ഇതിന്റെ ആഘോഷങ്ങൾ ദാ അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഈവനിങ് ടൈം ആകുമ്പോൾ കുറച്ച് എനർജി, നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന എനർജി എല്ലാം ഒന്ന് പുറത്തു പോയി അടിച്ചു പൊളിച്ച് മാക്സിമം എൻജോയ് ചെയ്ത് തീർക്കേണ്ട ടൈമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ടൈമിൽ ടു ഓൾ ദ വൺസ് ലിസണിംഗ് ടു മീ ഒരിക്കൽ കൂടി ഈദ് മുബാറക്. ഈദ് മുബാറക് പറഞ്ഞുകൊണ്ട് തന്നെ ദാ ആ ഒരു വിഷിലേക്ക്, ഈദ് മുബാറക് ബ്രോ ആൻഡ് ഓൾ ദ ആർജീസ് ഓഫ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെൽബോണിൽ നിന്നാണ് മെസ്സേജ് വന്നേക്കുന്നത്. റിയാസിന്റെ അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ യെസ് ഒരുപാട് ഒരുപാട് സന്തോഷം ആൻഡ് വിഷസ് ടു യു ടു ജാഫർ. ഗുഡ് ഈവനിങ് ബോ, ഈദ് മുബാരക് എന്നുള്ള മെസ്സേജ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായിട്ടുള്ള ഒരു ദിവസം, ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് ഈദ് മുബാരക് വിഷസ് എത്തിക്കുന്നു. ആ ഒരു വിഷ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഈ ടൈമിലെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പേർച്ചേസും കാര്യങ്ങളും ഒക്കെ അവസാനിച്ച് ഡ്രസ്സിങ്ങിന് ഒരു കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും ഈ ഒരു ഈ സമയത്ത് നടക്കുന്നത്. അത് പള്ളിയിൽ പോകുന്ന സമയത്ത്, പിന്നെ അതേപോലെ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഈ ഇട്ട ഡ്രസ്സ് നമ്മളെല്ലാവരെയൊക്കെ കാണിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ തന്നെ എല്ലാ വർഷങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന, ഒരിക്കലും നമ്മളെ വിട്ടു പോവാത്ത നല്ല കുറേ ഓർമ്മകളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ നാട്ടിലായിരിക്കുന്ന സമയത്ത് ഇതിനൊരു വൈബ് വേറെ തന്നെയാണ്. തലേദിവസം ഓട്ടവും ആ ഒരു തലേദിവസത്തെ വൈബ് എന്ന് പറയുന്ന ആ ഒരു ഓട്ടോ എന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്ക് ഒരിക്കലും മിസ്സാക്കാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ ലൈഫിൽ ഒരിക്കലും മിസ്സാവില്ലേ എന്ന് നമ്മൾ ആലോചിക്കുന്ന ആ ടൈമിലൂടെ കടന്നുപോയപ്പോൾ ഒരു പക്ഷേ ആലോചിച്ചിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞ് ഇങ്ങടേക്കൊക്കെ വന്നേ പിന്നെ നമുക്ക് ആ ഒരു വൈബ് നന്നായിട്ട് തന്നെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു പ്രാവശ്യത്തെ ട്രെൻഡ് എന്നൊക്കെ പറയുന്നത് കൂടുതലും കംഫർട്ടിലേക്ക് നമ്മൾ തിരിഞ്ഞോ എന്നുള്ള ചെറിയല്ല ഒരു വലിയ സംശയം തന്നെയാണ്. ബിക്കോസ് കംഫർട്ട് ഈസ് ദി ന്യൂ ലക്ഷറി എന്ന് പറയണം. ലക്ഷറി ആയിട്ടുള്ള മുമ്പ് ഒരുപാട് എംബ്ലിഷ്മെൻസും അതേപോലെ തന്നെ ഒരുപാട് വർക്കൊക്കെ ഉള്ള ഹെവി ആയിട്ടുള്ള ഡ്രസ്സുകൾ ചൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒത്തിരി സോഫ്റ്ററായിട്ടുള്ള ലൈറ്റർ ക്ലോത്ത്സും ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങി. ജോർജെറ്റ് അതേപോലെ തന്നെ കോട്ടൺ ബ്ലെൻസ് വരുന്ന ഡ്രസ്സുകൾ, ലിനൻ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ തന്നെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ ശ്രദ്ധിച്ചതിൽ ഒരുപാട് ഫോട്ടോസ് കണ്ടുപോയതിലൊക്കെ ഏറ്റവും അധികം സ്ട്രൈക്ക് ചെയ്ത് നിന്നത് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരുന്നു. അത് കൂടാണ്ട് തന്നെ ഇനി ഈ പാറ്റേൺസിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. സോ ഈദ്പരമായിട്ടുള്ള ആ ഒരു ട്രെൻഡ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ട്രെൻഡിലേക്കാണ് ഞാൻ വരുന്നത്. ഓൺ യുവർ ഫേവറിറ്റ് എഫ് എം സ്റ്റേഷൻ. ആൻഡ് ട്രെൻഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും രാവിലെ തൊട്ടുള്ള ഫോട്ടോസൊക്കെ അയച്ചു തുടങ്ങിക്കോ കേട്ടോ. 5000 009 17

0: Riada Medical Center wishes you Eid Mubarak.
1: You are listening to Radio Suno 91.7 FM,
2: Qatar's favorite radio station.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
6: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാൻ എത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
7: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
8: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
7: മില്യണോ?
8: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
6: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
9: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
10: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ? ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ് സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര് വയസ്സുൾപ്പെടെ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 7727760
11: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ Olive Suno Radio Network.
12: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: വചനങ്ങളിലൂടെ ഏതൊരാൾ അറിവ് നേടാനായി ഒരു വഴിക്ക് പുറപ്പെട്ടുവോ അവന് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴികളും എളുപ്പമാക്കി കൊടുക്കുന്നതാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: Ghazanu, Eid Majlis.
1: Welcome, welcome, welcome back to Radio Sonu 91.7 FM. ഇത് മജ്ലിസിന്റെ ടൈം. സന്ദീപാണ് കൂടെ ഉള്ളത്. ടു ഓൾ ദ വൺസ് ലിസണിങ് ടു മീ റൈറ്റ് നൗ, ഒരിക്കൽ കൂടി ഒരു അടിപൊളി ഈദ് മുബാറക്. വെൽ, ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ കണ്ട ആ ഒരു കംഫർട്ട് ഫാഷൻ എന്ന് പറയുന്നത് ലക്ഷറിയിലേക്ക് മാറി തുടങ്ങിയോ എന്ന് പലരും ചിന്തിക്കുന്ന ഒരു രീതിയാണ്. യെസ് ഓഫ് കോഴ്സ്, അത് തന്നെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതും. കംഫർട്ട് ഇസ് ദ ന്യൂ ലക്ഷറി എന്ന് പറയണം, ഐ മീൻ ലക്ഷറി എന്ന് പറയണം. ജോർജറ്റ്, കോട്ടൺ ബ്ലെൻഡ്സ്, ലിനൻ മെറ്റീരിയൽസൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്നത്. റാദർ ദാൻ ഹെവി ആയിട്ടുള്ള എന്താണ വർക്കുള്ള സംഭവങ്ങൾ, മിറർ വർക്ക്സൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ് ത്രെഡ് വർക്ക്സ്, വിച്ച് മേക്ക് ദ ഡ്രസ് ഹെവി. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ, ക്ലൈമറ്റ് മാത്രമല്ല നമുക്കൊരു കംഫർട്ട് ഫീലിങ്ങിന് വേണ്ടിയിട്ട് മിനിമലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടൈം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നത്. മിനിമൽ എംബ്രോയിഡറിയോടുകൂടി തന്നെ റിലാക്സ്ഡ് ആയിട്ടുള്ള കഫ്താൻസും അതേപോലെ തന്നെ കണ്ടംപററി എന്താ അബായാസൊക്കെയാണ് ഇത്തവണ നമ്മൾ ഏറ്റവും കൂടുതൽ വിമൻ വെയർ ചെയ്ത് കണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, കുറച്ചധികം തന്നെ ബെൽറ്റ് ഡീറ്റെയിലിംഗ് യൂസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഇത്തവണയൊക്കെ തന്നെ അധികമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് എ ഹ്യൂജ് ഹിറ്റ് ടു ദി ജെൻസീസ്. ശരിക്കും ജെൻസികൾക്ക് ഒരു താങ്ക്സ് പറയേണ്ട സമയമാണെന്ന് തോന്നുന്നു. വൈ? ബിക്കോസ് മിനിമലിസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ അങ്ങേയറ്റം അവർ പോയിട്ടുണ്ട്. കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവരും തന്നെ ആ ഒരു കോൺസെപ്റ്റ് വൈബിലോട്ട് എത്തിയിട്ടുണ്ട്. മാച്ചിങ് ആയിട്ടുള്ള മോണോക്രൊമാറ്റിക് ട്യൂണിക്സും അതേപോലെ തന്നെ പാൻസെറ്റ്സ് ഒക്കെ തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന് ഇതിലും ഫാഷൻ കണ്ടെത്താം എന്ന് അവർ നമ്മുടെ അരികിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആ ഒരു ഇൻഫർമേഷൻ. ആൻഡ് ദേ വർ സക്സസ്ഫുൾ, ഒരു ഡൗട്ടും ഇല്ല. അത് അടിപൊളിയായിട്ട് തന്നെ സക്സസ്ഫുള്ളി അവരത് സെറ്റ് ചെയ്തു എന്നുള്ളത് തന്നെ എടുത്തു പറയണം. ഇനി ജെൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും അധികം കാണാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത് ട്രൈ ചെയ്ത് നോക്കുന്ന ഒരുപാട് പേരുണ്ട് ഡ്രസ്സസ് തന്നെ. ഇത് ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റൈൽ നമുക്ക് പറ്റുമോ ഇല്ല എന്നല്ല, പക്ഷെ അവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒട്ടു മിക്കവാറും എല്ലാവരും തന്നെ ലിനൻ പാൻസും ലിനൻ ഷർട്ട്സും തന്നെയാണ് ഇത്തവണയും ഓപ്റ്റ് ചെയ്തേക്കുന്നത്. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഒരു മോണോക്രൊമാറ്റിക് സ്റ്റൈൽ എവിടെയൊക്കെയോ വന്നിട്ടുണ്ട്. കളർ മുമ്പ് നമ്മൾ അതെങ്ങനെ പാൻറ്റും ഷർട്ടും ഒരേ കളറിടും, ഇതൊരു ചോദ്യമായിട്ട് വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പാൻറ്റും ഷർട്ടും കോട്ട്സെറ്റ്സ് ആയിട്ട് അല്ലാതെയും ഈ പറഞ്ഞ പോലെ സെയിം കളേഴ്സ് മാച്ച് ചെയ്ത് ഇടുന്നുണ്ട്. ഫാഷൻ്റെ ഹിസ്റ്ററി തീർന്നോന്ന് ചോദിച്ചാൽ ദാ ഈ വർഷത്തെ ഹിസ്റ്ററി എന്തായാലും തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വൈ? ബിക്കോസ് ആ ഒരു ഹിസ്റ്ററിയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഐ ബി ബാക്ക് വെരി സൂൺ ഓൺ ഇൻ ദി മജ്ലിസ്. മനോഹരമായ ട്രാക്കിലേക്ക്.

0: Lulu Hypermarket wishes you Eid Mubarak.
1: You are listening to
2: Radio Suno 91.7 FM.
3: Qatar's favorite radio station.
1: Favorite radio station.
4: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
5: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
7: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
0: Favorite radio station.
2: Eid Majlis, Majlis, Eid Majlis, Majlis.
3: Suno, Eid Majlis.
4: Welcome, welcome, welcome back once again. Radio Suno 91.7 FM. Eid Majlis in the time. Sandeepana Koodiyullathu. Eid Mubarak once again. അങ്ങനത്തെ വിഷസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷയം ഇങ്ങനെ വരുന്നുണ്ട്. നദീം, ഗുഡ് ഈവനിങ് ബ്രോ, ഹാപ്പി ഈദ് എന്നുള്ള മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. റഫീഖിൻ്റെ ഈദ് മുബാറക് വിഷസ് വന്നിട്ടുണ്ട്. ഫാത്തിമ, ഈദ് മുബാറക്. എല്ലാവർക്കും ഒരു അടിപൊളി ഈദ് മുബാറക് വിഷസ് ഒക്കെ ഇങ്ങനെ അയക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തവണത്തെ ആ ഒരു ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു പോയപ്പോഴേ കളേഴ്സിനെ പറ്റി പറഞ്ഞില്ല. യെസ്, അതിലും വലിയൊരു ഡിഫറൻസ് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ വർഷവും ഓരോ കളർ ട്രെൻഡിങ് ആയിട്ട് എന്തായാലും വരും. അപ്പോൾ സ്പൈസി ഡീറ്റെയിലിംഗ് ഒക്കെ മാറ്റി വെച്ച് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദി ഇക്വേഷൻ എന്ന് പറയാം. സോ സട്ടിലായിട്ടുള്ള ഭയങ്കര എന്താണ് മിറർ വർക്ക്സ് ആണെങ്കിലും ത്രെഡ് വർക്ക്സ് ആണെങ്കിലും ലൗഡ് ഹെവി പ്രിൻ്റൊക്കെ മാറ്റിക്കൊണ്ട് ഇതാ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രെൻഡാണ് ഈ ഒരു വർഷം നമ്മൾ പിടിച്ചേക്കുന്നത്. ഭയങ്കര ഓവർവെൽമിങ് ആയിട്ടുള്ള മോണോക്രൊമാറ്റിക് ലൈറ്റ് ക്രിസ്പി ഐവറി കളേഴ്സ്, എസ്പെഷ്യലി മിൻറ്റ് ഗ്രീൻ, സോഫ്റ്റ് മിൻറ്റ് ഗ്രീൻസ്, അതേപോലെ പൗഡർ ബ്ലൂ. അത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു വർഷം നമ്മൾ മറ്റുള്ളവർ ഓപ്റ്റ് ചെയ്യുന്ന, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഫാഷൻ എൻതൂസിയാസ്റ്റ്, കണ്ടിട്ടുള്ളതും പറഞ്ഞു കേട്ടിട്ടുള്ളതുമായിട്ടുള്ളൊരു കളറാണ് ഈ ഒരു പൗഡർ ബ്ലൂ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ബേസിക്കലി ആ പൗഡർ ബ്ലൂ മോർണിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. മോർണിംഗ് ഒക്കെ തന്നെ നമ്മൾ നോക്കിയാൽ ബ്ലൂ ഷെയ്ഡ്സ് ഒത്തിരി കാണുന്നുണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെ കാണുന്നത് പ്രീമിയം ലിനൻ ഫാബ്രിക്സിലും ബ്രീത്തബിൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്സും ഒക്കെ തന്നെയാണ്. സോ ഇതൊക്കെ തന്നെയാണ് ഡോമിനേറ്റേഴ്സ് ഓഫ് ദ എന്താണ് ഒരു ഫാഷൻ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ നമ്മളെല്ലാവരും വെയർ ചെയ്ത ഡ്രസ്സിൻ്റെ ആ ഒരു സംഭവം. അതിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി ഈവനിങ് ടൈം കുറച്ചുകൂടെ എന്തെങ്കിലും പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു ഓക്സ് ബ്ലഡ് എന്ന് പറയുന്ന കളർ, വിച്ച് ഇസ് ഡീപ്പ് ബർഗണ്ടി കേട്ടോ, ഒരു ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു ബർഗണ്ടി ഷെയ്ഡിൻ്റെയാണ് ഓക്സ് ബ്ലഡ് കളർ എന്ന് പറയുന്നത്, അത് ചൂസ് ചെയ്യുന്നുണ്ട് ഫംഗ്ഷനൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് കാണുന്നത് എമറൽഡ് ഗ്രീൻ, നേവി ബ്ലൂ, അങ്ങനത്തെ സംഭവങ്ങൾ. സ്ട്രെയിറ്റ് കട്ട് ആയിട്ടുള്ള ട്രൗസേഴ്സും ടെയിലേർഡും ചിനോസും ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഷാർപ്പ് മോഡേൺ സിൽവറ്റ് ഫീല് തന്നെയാണ് ഇതൊക്കെ തന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു ഫാഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് മുമ്പത്തെ കാലത്ത് നമ്മൾ ഈ വർക്കില്ലാത്ത സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യമാണ് സ്ഥിരമായിട്ട്, ആ അത്ര എറിച്ചില്ല, പോരായിരുന്നു, ഇത്രയും കഷ്ടപ്പെടുത്ത് മേടിച്ചതെന്ന് പറയില്ല, ഇതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ബട്ട് ദെൻ ദാ അതിപ്പോൾ ഒരു ഫാഷൻ ട്രെൻഡായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയൊക്കെ തന്നെ, ഫാഷൻ ഇൻഡസ്ട്രിയെ മാറ്റിമറിച്ചു, കംഫർട്ടിലേക്ക് എല്ലാവരും എത്തി എന്നുള്ളതാണ് ആ ഒരു സംഭവം. അപ്പോൾ നിങ്ങൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ ഇനിയും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കളേഴ്സൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു ക്രിസ്പി ഐവറി ഓർ വൈറ്റ്, അതിനെന്താണ് പറയേണ്ടതെന്ന് അറിയില്ല, അതാണ് ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്ത് പോയത്. പിന്നെ സോഫ്റ്റ് മിൻറ്റ് ഗ്രീൻ, അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്, സോഫ്റ്റ് മിൻറ്റ് ഗ്രീൻ. അതേപോലെ പൗഡർ ബ്ലൂസ്, ഈ കളേഴ്സൊക്കെ ഈ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നു. യെല്ലോ ഒക്കെ ഒന്ന് ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മുമ്പ് മിൻറ്റ് യെല്ലോ, ലൈം ലെമൺ യെല്ലോ എന്നൊക്കെ പറയുന്ന കളേഴ്സൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ ആ കളറൊക്കെ ഒന്ന് മാറിയിട്ട് പുതിയ നമ്മൾ യൂസ് ചെയ്യേണ്ട വിൻറ്റേജ് കളേഴ്സൊക്കെ തന്നെ മാറി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വിൻറ്റേജിനെയും വെല്ലുന്ന ഒരുപാട് നല്ല കളേഴ്സ് വരുന്നു. ഇതൊക്കെ ഫാഷൻ ട്രെൻഡിനെ ഇങ്ങനെ മാറി മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും ആഘോഷിക്കുകയാണ്. സന്തോഷം എല്ലാവരുടെ ലൈഫിലും ഇങ്ങനെ കൊണ്ടുവരുന്ന നിമിഷങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുക. ആ ഒരു സെലിബ്രേഷൻ്റെ കൂടെ സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഈദ് മജ്ലിസിലൂടെ.

0: Radio Station. Naseem Healthcare wishes you Eid Mubarak.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
0: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
2: Eid Mubarak, Eid Mubarak, Eid Mubarak. Here's Anil Kapoor and Malabar Gold and Diamonds wishing all of you a happy and blessed Eid.
3: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
4: റെസ്റ്റോറന്റ് പാർട്ണർ
5: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
4: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
6: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
7: ഫ്രാറ്റ്മാ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices. Visit Bradma Wholesale Market at Selva Road.
4: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
6: And
4: Grand Mall Hypermarket.
3: Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
6: And
3: Partas Barwa Village.

0: ഹായ് നമസ്കാരം, ഞാൻ ആദർശ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM. ഇത് മജ്ലിസിന്റെ ടൈമാണ്, സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈം 6 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് പേര് തന്നെ ഈവനിങ് വിഷസ് അയക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈദ് മുബാറക് വിഷസും അയക്കുന്നുണ്ട്. ഒരുപാട് ഒരുപാട് സന്തോഷത്തോടു കൂടി ആ ഒരു വിഷസൊക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. സന്തോഷം സന്തോഷം. ഒത്തിരി ഇവൻസുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം, ഇന്നെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ സംഭവത്തിന് വേണ്ടിയിട്ടാണ്. ഇനി സമയം അധികമൊന്നുമില്ല, പക്ഷേ ഏകദേശം ഈ ഒരു ടൈമൊക്കെ തന്നെ നമ്മുടെ കത്താര ഭാഗം പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ട്രാഫിക് അത്യാവശ്യം നമ്മളെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഞാൻ കൂടെ ഉണ്ടാവും, ആ ഒരു ഗ്യാരണ്ടി എന്തായാലും കളയണ്ട. ബട്ട് ദെൻ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ടും സ്ഥലം പിടിച്ച് കുറച്ച് നിന്ന് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫയർ വർക്ക്സ് കാണാനായിട്ടും സാധിക്കും. സോ ഏറ്റവും അടിപൊളിയായിട്ട് എല്ലാ വർഷവും നടക്കുന്ന ഫയർ വർക്ക്സ് ഈ വർഷവും 3 ദിവസം നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇന്നത്തെ ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആദ്യത്തെ ആ ഒരു ഫയർ വർക്ക്സ് കാണാനായിട്ട് എല്ലാവരും റെഡി ആയിക്കോളൂ. നൈറ്റ് ഒരു 8:30 ടൈം ഒക്കെ ആകുമ്പോൾ ദ ബ്യൂട്ടിഫുൾ ദോഹ സ്കൈ ഇറ്റ്സ് ഗോയിങ് ടു ബി ലിറ്റ് അപ്പ്. 10 മിനിറ്റത്തേക്ക് 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഗംഭീരമായിട്ടുള്ള ഫയർ വർക്ക്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു സ്കൈ ലൈൻ വ്യൂവിൽ ഏറ്റവും മനോഹരമായിട്ട് എൻജോയ് ചെയ്യാൻ ഖത്താര ഭാഗത്തേക്ക് പോയി നിൽക്കാമില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പോട്ടുകൾ നമ്മുടെ മനസ്സിൽ കാണും. സോ ഖത്തറിനെ നന്നായിട്ട് അറിയാമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് മാക്സിമം ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ഉണ്ട്, പുതിയതായിട്ട് വന്നവരൊക്കെ ഖത്തറിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫയർ വർക്ക് മിസ് ഔട്ട് ചെയ്യാനായിട്ട് ഒരു ചാൻസും വയ്ക്കേണ്ട കേട്ടോ. സോ 8:30 സമയം മറക്കണ്ട. അതിനു മുന്നേ ആയിട്ട് എല്ലാവരും ഖത്താര ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വണ്ടർഫുൾ ഫയർ വർക്ക്സ് കാണാനായിട്ട് പറ്റും. എല്ലാ ഇവൻറ്റുകളുടെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വേർഷനുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നുണ്ട്. ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ 91.7 FM. ഒരിക്കൽ കൂടി wishing you all a happy Eid.

0: Radio Sunoh 91.7 FM.
1: Qatar's favorite radio station.
2: Favorite radio station.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. E offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
6: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
7: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
6: സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
8: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
6: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ മെയ് 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
3: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
9: ഈദ് മജ്ലിസ്.

വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനു 91.7 FM ഈദ് മജ്ലിസിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും എനിക്കിവിടെ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ ഇങ്ങനെ അയക്കുന്നുണ്ട്. ഈദിനടുത്ത ഫോട്ടോസും ഫാമിലി ഫോട്ടോസും ഒക്കെ ആയിട്ട് സന്തോഷം. എല്ലാവരുടെ മുഖത്തും ആ ഒരു ചിരി കാണാൻ സാധിക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫീലിംഗ് തന്നെയാണ്. സോ ദ വൺസ് ഹു ആർ സെലിബ്രേറ്റിംഗ് ഔട്ട് ദെയർ, ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ കേട്ടോ. നമ്മുടെ കൂട്ടുകാരൊക്കെ തന്നെ ഒരുപാട് പേര് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ വെറുതെ വീട്ടിൽ ഇരിക്കുന്നവരുണ്ടായിരിക്കാം, റൂമിൽ നിന്ന് പോവാത്തവരുണ്ടായിരിക്കാം, ചിലപ്പോൾ അതിന് എൻ നമ്പർ ഓഫ് റീസൺസ് ബാക്കിൽ ഉണ്ടായിരിക്കും. അവരെയൊക്കെ തന്നെ ചേർത്ത് നിർത്തേണ്ട ഒരു സമയം കൂടിയാണ്. അവരെയൊക്കെ കോൺടാക്ട് ചെയ്ത് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഷാറായിട്ട് ഒരു കോൺവെർസേഷനിലൊക്കെ ഏർപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അതുകൊണ്ട് ആരെയും പുറകിലേക്ക് മാറ്റി നിർത്തേണ്ട. ഈ ഒരു ടൈം നമ്മൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന കൂട്ടുകാരെ വിളിച്ച് അവരെ പുറത്ത് കൊണ്ടുപോയി സന്തോഷിപ്പിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഇന്നത്തെ ദിവസവും ജീവിതത്തിൽ മുന്നോട്ടും അങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ നമുക്കും തിരിച്ചുണ്ടാവും എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് എല്ലാവർക്കും ആ ഒത്തൊരുമയോടുകൂടി ഈ സെലിബ്രേഷൻ നമുക്ക് കാണാം. ഇനി സെലിബ്രേഷൻ എങ്ങോട്ടേക്കൊക്കെയാണ് പോകേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന കുട്ടികളെയൊക്കെ സന്തോഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കളിയും ചിരിയും അതേപോലെ തന്നെ കുറച്ച് കാർട്ടൂണൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ പറ്റില്ല. അതുകൊണ്ട് ഇതാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഏറ്റവും അധികം എക്സൈറ്റിംഗ് ആയിട്ട് 974 ബീച്ചിലെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഈദല്ല അതാ ഫാമിലി ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ആക്ടിവിറ്റീസ് എല്ലാം ഇതിൻ്റെ അകത്ത് നടക്കുന്ന ആക്ടിവിറ്റീസൊക്കെ തന്നെ ഫ്രീ ആണ്. ബട്ട് ദെൻ ബീച്ചിലേക്കുള്ള എൻട്രി ദർ ഇസ് സം സോർട്ട് ഓഫ് ഫീസ്. അപ്പോൾ അത് ആ കാര്യങ്ങൾ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫാമിലിയൊക്കെ ആയിട്ടാണൊന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഘോഷിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ പപ്പറ്റ് ഷൂസും മാജിക് ആക്ടും അതേപോലെ തന്നെ സർക്കസ് പെർഫോമൻസസും ആംഗ്രി ബേർഡ് അത്യാവശ്യം ഇഷ്ടമുള്ളവരാണെങ്കിൽ ആംഗ്രി ബേർഡ് തീംഡ് ആയിട്ടുള്ള ഒരു ഷോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല നമുക്ക് അത്യാവശ്യം പോയി ബീച്ചിലെ ആ ഒരു വൈബും സെറ്റാക്കാം. സോ ഫാമിലി പരമായിട്ടുള്ള ചിന്തകളിൽ ദാ ഈ ഒരു സ്ഥലം വിട്ടുപോണ്ട. നമുക്ക് മെയ് 29 വരെയാണ് ഈ ഒരു ഇവൻറ്റ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുക. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ ആ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു പാട്ടിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത്. ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Merhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand, R&B, has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: Adi, ende birthday celebration enda chelo ende.
2: ആകെ സെഡാണ് മോനെ.
3: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ? ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മാ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര്, വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727760 2.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
4: ഒരു കിൻഡലടിയുമായി ആന്റണി പെപ്പെ.
5: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
4: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
6: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുന്ന ചൊല്ല്.
4: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: Hi, this is Rahman.

0: Tower Mall wishes you Eid Mubarak.
1: You are listening to Radio Snow 91.7 FM.
0: Qatar's favorite radio station.
2: Favorite radio station.
3: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
4: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: അബു സിദ്ര മോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ May 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെ.
7: കാണാം ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ. മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
6: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്ര മോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
8: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
9: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
8: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
10: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
8: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
9: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
8: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
11: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
12: എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി ഒരു അടിപൊളി വിഷസൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഈദ് മുബാറക്, ഈദ് മുബാറക് ടു എവ്രിബഡി ഹൂസ് ലിസ്ണിംഗ് ടു മീ റൈറ്റ് നൗ. സെലിബ്രേഷൻസ് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തെ ഇവൻസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് പേരിങ്ങനെ ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട്, ഫയർ വർക്ക് എപ്പോഴാണ്, ഫയർ വർക്ക് എപ്പോഴാണ്, സമയം ഒന്ന് കറക്റ്റായിട്ട് പറയാമോ. 8:30 കേട്ടോ. സോ ഇന്നത്തെ ദിവസമുണ്ട്, നാളെയുണ്ട്, മറ്റന്നാളും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇന്നത്തെ ദിവസം ഫാമിലിയുടെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ബിസിയാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെയും എൻജോയ് ചെയ്യാനുള്ള അവസരം. ഇവിടെ എല്ലാം എക്സ്റ്റെൻഡ് ആയിട്ടുള്ള സെലിബ്രേഷൻ തന്നെയാണ്, ആ ഒരു ആഘോഷം ഉള്ളതുകൊണ്ട് നമുക്കെല്ലാം എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നു എന്നുള്ള സംഭവം കൂടിയാണ്. നമ്മൾ കുറച്ചൊന്ന് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് തരുന്നാൽ മാത്രം മതി. സോ എല്ലാ ദിവസവും തന്നെ, അതായത് 27, 28, 29 എന്ന ഡേറ്റ്സിൽ വൈകുന്നേരം 8:30 ഖത്താര ഭാഗത്തേക്ക് പോയാൽ മതി കേട്ടോ. അവിടെ പോയാലാണ് കുറച്ചുകൂടെ വ്യൂ നമുക്ക് കിട്ടുക. അതല്ല, ഇനി കാണാനായിട്ട് ആ ഒരു ദോഹ സ്കൈ വ്യൂ കാണാനായിട്ട് അവിടുന്ന് പറ്റുമെന്നുള്ള പല ലൊക്കേഷൻസും ഉണ്ട്, കറക്റ്റായിട്ട് നമുക്കിത് വ്യൂ ചെയ്യാൻ പറ്റുന്നത്. അത് ചിലപ്പോൾ ഇന്നത്തെ ദിവസം പോയി നിന്ന് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നാളെ വീണ്ടും നമ്മൾ ആ ഒരു കറക്റ്റ് പോയിന്റിലേക്ക് പോകും. ബട്ട് ദെൻ ആസ് ഓഫ് നൗ ഖത്താര ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റ് വ്യൂ കിട്ടും എന്നുള്ളതാണ് അറിയാനായിട്ട് പറ്റുന്നത് കേട്ടോ. ആ ഒരു ഇൻഫർമേഷൻ ഒരിക്കൽ കൂടി എത്തിക്കുമ്പോൾ 10 നീണ്ടു നിൽക്കുന്ന ആ ഒരു എന്താണ് നമ്മുടെ ഫയർ വർക്സ് തീർച്ചയായിട്ടും നല്ല ട്രാഫിക് ഉണ്ടെന്ന് അമീർ നിസാർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഒബ്വിയസ് റീസൺ ആണല്ലോ, എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമാകാനായിട്ട് ഈ പറഞ്ഞ പോലെ ട്രാഫിക്കിൽ ചിലപ്പോൾ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത്, ഇനിയിപ്പോൾ 1 ഉണ്ട് ഒരു ഫയർ വർക്ക് നടക്കാനായിട്ട്, നേരത്തെ ഇറങ്ങിക്കൊള്ളുക. സോ 6 തൊട്ട് ഞാൻ പറയുന്നുണ്ട് ഫയർ വർക്ക് കാണാനായിട്ടുള്ളവർ നേരത്തെ വിട്ടോളണമെന്ന്. കാരണം കഴിഞ്ഞ തവണ എനിക്ക് ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാനുകൾ ആ ഒരു ഫയർ വർക്ക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ സ്ഥലത്തേക്ക് വിട്ടോളുക, നമ്മുടെ ഖത്താരയിലേക്ക്. ഇനി അത് പറഞ്ഞു പോകുമ്പോൾ മറ്റൊരു ഇവൻറ്റിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. സ്നീക്കർ കോൺ ദോഹ കൺവെൻഷൻ സെൻറ്റർ DCCയിലാണ് നടക്കുന്നത്. ഏറ്റവും മനോഹരമായിട്ട് എല്ലാ വർഷവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. കളക്ടേഴ്സിന് വേണ്ടിയിട്ട് ആൻഡ് ഓൾസോ ട്രേഡേഴ്സിന് വേണ്ടിയിട്ടൊക്കെ ഇതൊക്കെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഇവന്റ്. സ്നീക്കേഴ്സ് ഇഷ്ടപ്പെടുന്നവർ പല തീംഡ് ആയിട്ടുള്ള പല പല രീതിയിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് തോന്നുന്ന സ്നീക്കേഴ്സ് ഒക്കെ തന്നെ കാണാനായിട്ട് പറ്റും. 31st വരെ, മെയ് 31 വരെയാണ് ഈ ഒരു ഇവന്റ് ഉള്ളത്, ആൻഡ് മെയ് 29 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഇവന്റിന്റെ വിശേഷങ്ങൾ കൂടി എത്തിക്കുമ്പോൾ ദിസ് ഇസ് സന്ദീപ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് റേഡിയോ സുനോ 91.7 FM. ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ഓരോ സെലിബ്രേഷൻസും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്ന പ്രതീക്ഷയിലാണ് ഞാനും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. എന്തായാലും ബ്യൂട്ടിഫുൾ ട്രാക്കുകളൊക്കെ തന്നെ കറക്റ്റായിട്ട് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിങ്ങനെ വിസിറ്റ് ചെയ്ത് പോകുമ്പോൾ, കുറച്ച് മുന്നേ ഞാൻ സ്നീക്കർ ഒരു കോൺ ഫെസ്റ്റിവലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇത് കൂടാണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈറ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഒരു ജുവാൻ ഐലൻഡ് ആൻഡ് ഓൾസോ പേൾ സൈഡ് ആയിരിക്കും. ഫോട്ടോസ് എടുക്കാനാണെങ്കിലും ഫാമിലിയുടെ കൂടെ ആണെങ്കിലും കുറച്ചൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്ലേസ് ആണ്. പക്ഷേ മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് കേട്ടോ. നല്ല രസമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഈദിന് വേണ്ടിയിട്ട് ആ രീതിയിലുള്ള ഈദ് അറേഞ്ച്മെൻസോട് കൂടി തന്നെ നമുക്ക് കുറേ ആക്ടിവേഷൻസും ഗെയിംസും ഒക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. ബട്ട് ദെൻ എനിക്ക് തോന്നുന്നത് നമ്മൾ ബാച്ചിലേഴ്സ് ആണെങ്കിൽ ആ ഒരു ഏരിയ വിട്ടു പിടിക്കുന്നതായിരിക്കും നല്ലത്. ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് ഒത്തിരി പേരെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഫോർ ജെൻസി പിള്ളേർ ആൻഡ് ഓൾസോ നമ്മുടെ യൂത്തിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത് ബീച്ച് സൈഡും, അതേപോലെ തന്നെ നമുക്ക് സിറ്റി സൈഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഫയർബോക്സ് ഒക്കെ കാണാനാണ് കൂടുതലും ആഗ്രഹം. അപ്പോൾ ആ ഒരു സൈഡിലേക്ക് നേരത്തെ പോകേണ്ട സ്ഥലങ്ങളാണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നേരത്തെ തന്നെ ഒരു മണിക്കൂറെങ്കിലും ആ ഒരു ടൈം ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ പറഞ്ഞു പോകുന്നത് ചെറിയ ചെറിയ ഇവൻസ് ആണ് കേട്ടോ. ഇത് മാത്രമല്ല ഏഷ്യൻ ടൗണിൽ നമുക്ക് ഇവൻസ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഒത്തിരി ഇവൻ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ മിഷ്രിപ് സൈഡ്, അതേപോലെ തന്നെ നമ്മുടെ ലുസേൽ ഭാഗത്തേക്ക് പോയാലും അത്യാവശ്യം ആക്ടിവേഷൻസ് ഒക്കെ തന്നെ കാണാനായിട്ട് പറ്റും എന്നുള്ള ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ദിസ് ഇസ് ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: തന്റെ ഭാഗത്താണ് ന്യായമെന്നറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഒരു ഭവനം ഞാൻ ഉറപ്പു നൽകുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدًا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
3: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
2: പിന്നല്ലാതെ മർസേല കിട്ടിൽ ആൻഡ് മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
1: 60 പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ May 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
6: റെസ്റ്റോറന്റ് പാർട്ണർ
7: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
6: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വില കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
8: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
9: ഫ്രാട്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices. Visit Bradma Wholesale Market at Selva Road.
10: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
11: And
10: Grand Mall Hypermarket.
12: Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
11: And
12: പാർത്താസ് ബർവ വില്ലേജ്. ഈ ഈദ് ആഘോഷിക്കാം പാർത്താസിനൊപ്പം.
13: Hi, I'm Haris Kadar, Marza Group General Manager. Wish you and your family a very happy Eid Mubarak.
14: Salam.

0: Ξανού. Eat Matchless.
1: ഈദ് മജ്ലിസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. ഈദ് മജ്ലിസിന്റെ ടൈം അടിപൊളിയായിട്ട് ദാ ഈദൊക്കെ സെലിബ്രേഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എന്നെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്പിളി മെസ്സേജ് അയച്ചിരിക്കുന്നത് ടി വിത്ത് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ്, ഒരു വീഡിയോ ആണ് കേട്ടോ. അയ്യോ, എന്ത് സ്ഥലമാണ്, എവിടെയാണ് എന്ന് എനിക്കറിയില്ല. സ്ഥലത്തിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല. ബട്ട് അയ്യോ, നേച്ചേഴ്സ് ബ്യൂട്ടി റിയൽ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ സെൻഡിങ് അക്രോസ് ദ വീഡിയോ. അമ്പിളി ആൻഡ് സജീഷ് ആണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടുപേരും ദേ ചായ കുടിച്ചപ്പോൾ ഞങ്ങളെയും കൂടെ ഓർത്ത് റേഡിയോ സുനോടെ കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതേപോലെ തന്നെ ഇതാ ഒരുപാട് നല്ല ട്രാക്കുകളൊക്കെ കേട്ട് ചായ കുടിക്കുന്നു എന്നുള്ള വിശേഷം അറിയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ എല്ലാവരും കുറേ പേരൊക്കെ തന്നെ ഖത്തറിൽ ഒരു പരിധിയിലധികം പുറത്തേക്ക് പോകണോ വേണ്ടേ എന്നുള്ള ചിന്തയിലാണ്. വൈ ബിക്കസ് ട്രാഫിക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് മനസ്സിൽ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത്, അതെന്തായാലും എക്സ്പെക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പോയേണ്ട സ്ഥലത്ത് കുറച്ചധികം ടൈം മുന്നേ തന്നെ പ്ലാനൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുമെന്നുള്ളത് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ ഫയർ വർക്ക് കാണാനാണെങ്കിലും നമ്മുടെ പേഴ്സണൽ പ്രോഗ്രാംസ് ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ദിവസമാണ് നാളെ വരുന്നത്, അക്കോർഡിംഗ് ടു അവർ പ്ലാൻ. കാരണം ഇന്നത്തെ ദിവസം നമ്മൾ കൂടുതലും സ്പെൻഡ് ചെയ്തത് ഫാമിലിയുടെ കൂടെയും അതേപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ നാളത്തെ ദിവസം ഇനി ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകാനുള്ള ആ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് നമ്മളെല്ലാവരുടെയും ആ ഒരു സന്തോഷം സ്നേഹം ഒക്കെ തന്നെ കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇൻ കേസ് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം നമ്മൾ പ്രോപ്പർലി വിത്ത് ഫാമിലി ആയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നാളെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ആരെയും ഈ പറഞ്ഞ പോലെ റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല. എല്ലാവരുടെ കൂടെയും പോയി മാക്സിമം എൻജോയ് ചെയ്ത് ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ആ ഒരു സമയം ബ്യൂട്ടിഫുൾ ആക്കാനായിട്ടും മറക്കണ്ട, ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ ആ ഒരു പ്ലാൻസ് വൈബ്രൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ലിസ്റ്റൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ലിസ്റ്റ് നാളെ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ആരും കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇവൻറ്റുകൾ നടക്കുന്നത് ഞാൻ വ്യക്തമായി തന്നെ നിങ്ങളുടെ അരികിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ എത്തിക്കുകയായിരിക്കും. ഓൺലി ത്രൂ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. മനോഹരമായ മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Alamaan Gym wishes you Eid Mubarak.
1: You are listening to Radio Sunoh 91.7 FM,
0: Qatar's favorite radio station.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽ ബക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ? ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര്, വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727 6002.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ Olive Suno Radio Network.
4: Hi, this is Navya Nair. You're listening to me on Qatar's favorite radio station, Radio Suno 91.7. Kete kete, kootu kuda.

0: listening to Radio Suno 91.7 FM.
1: Tata's favorite radio station.
0: Favorite radio station.
2: Eid Majlis, Majlis, Eid Majlis, Majlis.
3: Suno, Eid Majlis.
4: ഒരുപാട് വിഷസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഈദ് മുബാറക് എന്ന് പറയുന്ന ആ ഒരു വിഷയം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ സന്തോഷം. ജെഫിൻ, ഈദ് മുബാറക്. ഡോൺ ബോസ്കോ, ഈദ് മുബാറക് വിഷസ് അയക്കുന്നുണ്ട്. മനോഫ്, ഗുഡ് ഈവനിങ് ആൻഡ് ഈദ് മുബാറക്. സഫാദ്, ഈദ് മുബാറക്. ജറിൻ്റെ ഈദ് മുബാറക് വിഷസ് വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിലുള്ളവർക്കും യെസ് ഖത്തറിലുള്ള എല്ലാവർക്കും ഒരടിപൊളി വിഷസ് നേരുകയാണ്. ഈദ് മുബാറക് അമീറിൻ്റെ മെസ്സേജാണ്. ആൻഡ് ഓൾസോ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇതേപോലുള്ള വിഷസ് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ. തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായിട്ട് തന്നെ ദിവസം മാറുകയാണ് എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ഞാൻ കുറച്ച് മുന്നേ അമ്പിളി ആൻഡ് ഓൾസോ സജീഷ് രണ്ടുപേരും നമുക്ക് ബ്യൂട്ടിഫുൾ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. നേച്ചർ റിലേറ്റഡ്, പ്രകൃതി ഭംഗി ഭയങ്കരമായിട്ട് തന്നെ ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഏതാണ് ഈ സ്ഥലമൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അയ്യോ, ഞങ്ങൾ ഇപ്പം തന്നെ പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷേ ഇതാ ഞങ്ങൾ നിൽക്കുന്നത് വിയറ്റ്നാം ആണ്. ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. കൺട്രി സൈഡ് റോഡ് ട്രിപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എൻജോയ്മെൻറ്റ് അറ്റ് ദ പീക്ക്, അറ്റ് ദ മാക്സിമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ രാവിലെ ആയിട്ടേ സമയം വ്യത്യാസം കാണുമല്ലോ, ഒബ്വിയസ്ലി. ശരിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ എൻജോയ്മെൻ്റ് ഒക്കെ നടക്കട്ടെ. പാച്ചൂസ് ദാ ഈദ് മുബാറക് പറയുന്നുണ്ട്. അപ്പോൾ പാച്ചൂസിനും ഏറ്റവും അടിപൊളിയായിട്ട് ഒരു ഈദ് വിഷസ് അറിയിക്കുന്നു. എവിടെയാണ് ട്രാവലിംഗ് പ്ലാൻസ് ഒക്കെ? ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ചെറിയ ഡ്രൈവ് പോയില്ല എന്നുണ്ടെങ്കിൽ ഈദ് അങ്ങോട്ട് കംപ്ലീറ്റ് ആവില്ല. നാട്ടിലായിരിക്കുന്ന സമയത്തും ഈദ് ട്രിപ്പ് എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് ഒരു പക്ഷേ ഏറ്റവും അടുത്ത് പോകാൻ ആക്സസിബിൾ ആയിട്ട് എന്നാൽ ട്രാവൽ ചെയ്തു എന്ന് തോന്നുന്നത് കന്യാകുമാരി സൈഡായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോകുന്നത് ഒന്നിലേതെങ്കിലും ഒരു ഹിൽ സ്റ്റേഷൻ പിടിച്ചിട്ട് അങ്ങനെ ഒരു ഡ്രൈവ് പ്ലാൻ ചെയ്യും. മനോഹരമായിട്ടുള്ള ദിവസമല്ലേ? ഇപ്പം എന്തായാലും ആ ട്രിപ്പ് പോകാൻ പറ്റാത്തതിൽ ഭയങ്കര മിസ്സിങ് ഉണ്ട്. പക്ഷേ എന്നാലും എല്ലാ കൂട്ടുകാരെയും ട്രിപ്പിലുള്ള ജസ്റ്റ് ഒന്ന് മെസ്സേജൊക്കെ അയച്ച് ആ റിലേഷൻഷിപ്സ് ഒക്കെ ഒന്ന് കീപ്പ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. നാട്ടിൽ പോകുമ്പോൾ അവരും ഒക്കെ ആയിട്ട് വീണ്ടും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക. ഉറപ്പായിട്ടും പ്ലാനിങ്ങിൽ കാണും, ബട്ട് സ്റ്റിൽ ആ ഒരു മെമ്മറീസൊക്കെ തന്നെ വീണ്ടും കൊണ്ടുവരാൻ ഇതേപോലുള്ള ട്രിപ്പുകൾ. നമുക്ക് ചിലപ്പോൾ ഈദ് സമയത്ത് സെലിബ്രേഷൻ ഫെസ്റ്റിവൽ സമയത്തൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ല. എങ്കിൽ പോലും നമ്മൾ പോകുന്ന സമയത്ത് എല്ലാവരെയും കൂടെ ഗ്യാദർ ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴുള്ള സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴേ പ്ലാനിങ് തുടങ്ങിക്കോട്ടോ. ആ ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായിട്ട് അടുത്ത പാട്ടിലേക്ക് പോകുന്നു. ഹായ്, പിന്നെ തെറ്റിപ്പോയി, വിയന്നാം അല്ല, ഓ വിയന്ന ആണ്, ഓസ്ട്രിയ ആണ് സ്ഥലം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ആ ഒരു അപ്ഡേറ്റ് ഞാൻ ഒരിക്കൽ കൂടി എത്തുന്നതായിരിക്കും തിരിച്ച്.

0: Art Jewelers wishes you Eid Mubarak.
1: You are listening to
0: Radio Suno 91.7 FM,
2: Qatar's favorite radio station.
1: Favorite radio station.
3: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
0: റെസ്റ്റോറന്റ് പാർട്ണർ
5: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
0: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽ സദ് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
6: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
7: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices. Visit Bradma Wholesale Market at Salva Road.
0: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
6: And
0: Grand Mall Hypermarket,
4: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
6: And
4: Partas Barwa Village.

0: favorite radio station. Suno, Eid Majlis.
1: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ഈദ് മജ്ലിസിലേക്ക്. സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റും 42 സെക്കൻഡും ആവുന്നു. ഈ ഒരു സമയം എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമൊക്കെ ആയി വരികയാണ്. ബട്ട് ദെൻ യെസ്, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം, ഒരുപാട് സന്തോഷമുള്ള ഫോട്ടോസൊക്കെ കണ്ടു, എല്ലാവരുടെ മുഖത്തും ഒത്തിരി ചിരി കാണാൻ പറ്റി. അപ്പോൾ അത് തന്നെയാണ് ലൈഫിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്നുള്ളത്. അങ്ങനെ ചിരിക്കാനായിട്ട് സാധിക്കട്ടെ, ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വിട്ടുപോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരെയും കൂടി ഒന്ന് ചേർത്ത് പിടിച്ച് ഈ ഒരു ഈദ് സെലിബ്രേഷൻ്റെ, നമ്മുടെ സെലിബ്രേഷൻ്റെ ഭാഗമാക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ആസ് എൻ ഇൻഡിവിജ്വൽ, ഇന്ന ആളോടല്ല പറയുന്നത്, ബട്ട് ദെൻ ആസ് എ ഇൻഡിവിജ്വൽ ഓരോ വ്യക്തിക്കുമുള്ള റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുമ്പോൾ എനിക്കിപ്പോൾ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട്. അതിന് ഒരുപാട് സന്തോഷം, പല നാടുകളിൽ നിന്നും നമ്മളെ കേൾക്കുന്നു എന്നുള്ള ആ ഒരു മെസ്സേജ് ഇങ്ങനെ കണ്ടുപോകുമ്പോൾ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രിപ്പിലായിരിക്കാം, ട്രിപ്പിലായിരിക്കുമ്പോഴും ദാ റേഡിയോ ട്യൂൺ ചെയ്ത് കേൾക്കുന്ന ഉഷ മാത്യു എനിക്ക് ചൈനയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഈദ് മുബാറക്. ആൻഡ് ഓൾസോ ഉഷ ദേ ചൈനയിലുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അയക്കുന്നുണ്ട്. ഈദ് മുബാറക് ടു റേഡിയോ സോനു ടീം എന്നുള്ള മെസ്സേജോടുകൂടി ഒരുപാട് ഒരുപാട് സന്തോഷം. ഹാവ് എ വണ്ടർഫുൾ ട്രിപ്പ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അമ്പിളി കുറച്ച് മുന്നേ നമുക്ക് വിയന്ന എന്ന മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓസ്ട്രിയ, അവിടെ സമയം 7:24 PM ആണ്, സൺസെറ്റ് ആയിട്ടില്ല കേട്ടോ, ഭയങ്കര വെളിച്ചമാണെന്നുള്ളൊരു മെസ്സേജ് കൂടി പറഞ്ഞു പോകുന്നുണ്ട്. ഒത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും അവിടെയും നമ്മളെ കൂടെ പിടിക്കുക, ചേർത്ത് പിടിക്കുക എന്നൊക്കെ ഉള്ള ആ ഒരു കാര്യം കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒരുപാട് ഒരുപാട് സന്തോഷം. ആ ഒരു സന്തോഷം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ റഫീഖിൻ്റെ ഈദ് മുബാറക് മെസ്സേജ് വന്നിട്ടുണ്ട്. പ്രഞ്ജിത്ത് നമുക്ക് ഈദ് മുബാറക് മെസ്സേജ് അയക്കുന്നു. ജാസം, ഈദ് മുബാറക്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വണ്ടർഫുൾ ഈദ് മുബാറക് വിഷസ് എത്തിച്ചുകൊണ്ട് തന്നെ ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. നാളെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. സി ഓൾ, ടേക്ക് കെയർ, ബൈ. Once again, Eid Mubarak.

0: listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: Al Abdulgani Motors wishes you Eid Mubarak.
3: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭാവന. ഖത്തറിലെ റേഡിയോ സുനോ ശ്രോതാക്കൾക്ക് എന്റെ ഈദ് ആശംസകൾ.
7: സുനോ ഈദ്.

0: Radio Suno 91.7 FM.
1: Qatar's favorite radio station.
0: Favorite radio station.
2: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
4: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
3: പിന്നല്ലാതെ മാർസലെ കിട്ടിലൻ മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
2: 60 പരം വെറൈറ്റി മാങ്ങകൾ മർസിയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ May 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
5: Taste of Mumbai wishes you Eid Mubarak.

ഹായ്, ഞാൻ നിങ്ങളുടെ വിധു പ്രതാപ്. റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് ആശംസകൾ.

0: ரேடியோ சுனோ 91.7 எஃப்எம் கேட்டு கேட்டு கூட்டு போலாம்.
1: ஆக்ஷன்
2: முன தினேஷா அதிமோகமான அதிமோகம்.
1: ஹாரர் தனிக்க போகன் அனுவாதம் இல்ல. ഓ ഡ്രാമ
3: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: ബ്രോട്ട് യു ബൈ സഫാരി World class shopping experience, Doha, Qatar, and
5: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges matram pay cheythu ningalude palaya 22 carat swarnabharanangal adu evide ninnu vaangiyadanengilum swap cheyyu dazzling new designs umayi.
6: You are

0: Radio Suno 91.7 FM.
1: Tata's favorite radio station.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
2: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges.
7: Powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
9: in association with
10: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
11: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
12: ഡൈസോ, let's make every outing unforgettable.
13: And
14: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: ലിസ്ണോ 91.7 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ.
1: You know what? Guess who's back?

सुनो 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।

0: നമസ്കാരം, ഞാൻ റിജിൽ ലാൽ കെ എസ് ഖത്തറിന്റെ പ്രസിഡന്റാണ്. റേഡിയോ സുനോ 91.7 FM എല്ലാ ശ്രോതാക്കൾക്കും ലാൽ കെ എസ് ആൻഡ് മോഹൻലാൽ ഫാൻസ് ഓൺലൈൻ യൂണിറ്റ് ഖത്തറിന്റെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ.
1: You are listening to